0: सोमो कृष्णो अश्वस्य रेतो ब्रह्मायं वाजः पारमं व्योम सुभोस्वायम्भुः प्राथामोन्धर्माहत्यर्णवे दधेह गर्भा मृत्वियं यतो जातः प्रजापातिः होता यक्षत् प्रजापातिज्ञे सोमस्य महिम्नः जुषताम् पिबातु सोमग्ने होतर्यजा प्रजापतेन त्वदेतान्यन्यो विश्वारूपाणि परिता बाभूव यत्कामास्ते जुहुमस्तन्नो अस्तु वयग्स्यामपतायो रयीणाम् इति पञ्चविंशोऽध्यायः। ॐ
1: Shivaya, you are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Charaiveti, charaiveti, arinju sanjarikkan parayunnavan. Kṛtayugathu. Avide samhijanada, uttishtada, charan. Idu kanaka താത്വാർത്ഥം. കനക ശബ്ദത്തിന്റെ അർത്ഥം ഇത്രയാണ്. അപ്പൊ മനസ്സിലായി നന്ദി. ഒന്നാമത്തത് കനകനന്ദി, ഗിരികനന്ദി. ഇവയെ പ്രകൃതികൃതവും പർവ്വതവത് സ്ഥൈര്യം, നല്ല സ്ഥൈര്യത്തോടുകൂടിയുള്ള നിപ്പ്. പുരാണത്തിൽ ഉപമന്യുവിന്റെ തപസ്സ് സ്ഥൈര്യമുള്ളതാണ്, വായിച്ചിട്ടുണ്ടാവും. അത് പർവ്വതവത് സ്ഥിരമായി നിൽക്കുക ബുദ്ധി, അത് ഗിരികനന്ദി. സോമനന്ദി മൂന്ന്, സൗമ്യ ഗുണമുള്ള സോമൻ. സ ഉമ എന്ന് ഓർത്തെടുക്ക, ഉമയോടുകൂടിയത് എന്നെടുക്ക. ഉമാസഹിത, ഉമ ബ്രഹ്മവിദ്യ, കനോപനിഷത്ത് പ്രമാണം. കനോപനിഷത്തില് ദേവന്മാരെ പരീക്ഷിക്കാൻ വരുന്ന ഉമയാണ്. അപ്പോ അവിടെ ഉമയ്ക്ക് ബ്രഹ്മവിദ്യ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബ്രഹ്മവിദ്യയോടുകൂടിയത് ബ്രഹ്മവിദ്യ പ്രാപ്ത നന്ദി. അപ്പൊ ആദ്യത്തത് യുഗങ്ങളെ അതിക്രമിച്ച വിവേക

0: വൈരാഗ്യാദികൾ വന്ന് ജ്ഞാനത്തിലേക്ക് കയറിയ അവസ്ഥ, രണ്ടാമത്തത് സ്ഥിതപ്രജ്ഞതയിൽ നിന്ന അവസ്ഥ, മൂന്നാമത്തത് ബ്രഹ്മവിദ്യാപ്രാപ്തി വന്ന് സമാധിസ്ഥനായ അവസ്ഥ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഈശ്വരൻ മന്ദികേശ്വരൻ. ക്ലിയർ? കനകേശ്വരൻ, ലക്ഷ്മീശ്വരൻ, ഗിരികേശ്വരൻ എന്നെല്ലാം പറയും. അപ്പോ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഗിരികേശ്വര ഗിരാവാണി അസ്യാസ്ഥീതി ഗിരിക, ഗിരികേശ്വർ വാണീശ്വർ, വാണീശ്വരൻ വിദ്യേശ്വരൻ. അപ്പൊ വിദ്യാനന്ദി, ലക്ഷ്മി നന്ദി, ശാന്തി നന്ദി, ഇങ്ങനെയും പറയാം. ഇതെല്ലാം അവിടെ ചേരുന്നതാണ്. പുഷ്പതന്ത ഇത് പറയുന്നുണ്ട്, മധുസ്പീതാവാച പുരമഥന ബുദ്ധിർ വ്യവസ്ഥിത. അപ്പൊ അതിന് ഈ വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ, വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ ആ വിദ്യയ്ക്ക് ശക്തി കൂടുതലാണെന്നാണ് കാളിദാസന് തെളിയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഭോജരാജാവിന്റെ. ഭോജരാജാവ് കാളിദാസനോട് പറഞ്ഞു, ഞാൻ മരിച്ചാലത്തെ ഒരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പോ കാളിദാസൻ പറഞ്ഞു, മരിച്ചില്ലല്ലോ, ഇപ്പൊ എഴുതാൻ പറ്റില്ല. അപ്പൊ കാളിദാസന്റെ അഹങ്കാരമാണത് എന്നുള്ളതുകൊണ്ട് ഭോജരാജാവ് കാളിദാസനെ പുറത്താക്കി പറഞ്ഞു. അപ്പൊ പറഞ്ഞുവിട്ട് കാളിദാസൻ വെളിയിൽ താമസിക്കുമ്പോൾ ഭോജരാജാവ് വേഷം മാറി കാളിദാസൻ താമസിക്കുന്നിടത്തെത്തി. അപ്പോ കാളിദാസൻ ഈ വന്നയാളിനെ കണ്ടു, സ്വീകരിച്ചിരുത്തി. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വരുന്ന സ്ഥലമൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ആത്മമിത്രമായ ഭോജരാജാവിന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം കരയാൻ തുടങ്ങി. പെട്ടെന്ന് കരഞ്ഞു, ഉത്കണ്ഠയായി, തൊണ്ട ഇടറി. അപ്പോ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം ദിവംഗതനായി എന്ന് പറഞ്ഞു. അപ്പോ ഒരു കവിത വന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി പണ്ഡിത ഖണ്ഡിത സർവേ ഭോജരാജേ ദിവംഗതെ. ശബ്ദം തീർന്നില്ല, ഭോജരാജാവ് ആണ്. ഉത്തമ കവികളുടെ നാവിലെ ശബ്ദം വാണിയാണ്. അത് വെറും വാക്കല്ല. നമ്മളിപ്പോ കളിക്കുന്ന കളിയെല്ലാം വൈഖരി കൊണ്ടാണ്. ശബ്ദശാസ്ത്രം അറിഞ്ഞവനൊരു ശബ്ദം പ്രയോഗിച്ചാൽ ആ ശബ്ദം അസ്ത്രങ്ങളെക്കാൾ കൂടിയതാണ്. അത് സ്വീകരിക്കുന്ന സ്വീകരണി അത്രയും പറ്റിയതാണെങ്കിൽ വാക്കിലാണെല്ലാം ഇരിക്കുന്നത്. കാളിദാസൻ ചൊല്ലിത്തരുന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി. സരസ്വതി നിരാലംബയായിരിക്കുന്നു ഭോജരാജാവ് മരിച്ചെങ്കിൽ. പണ്ഡിത ഖണ്ഡിത ഭോജരാജേ ദിവംഗതെ. കേൾക്കും താഴെ. അപ്പോ ഇത് കഴിഞ്ഞ് കാളിദാസൻ വീണ്ടും വീണ് കഴിഞ്ഞപ്പോ കാളിദാസൻ വീണ്ടും മാറ്റി ചൊല്ലി. അങ്ങനെയാണ് ആ കഥ തന്നെ. അദ്യധാര സദാധാര സദാലംബ സരസ്വതി പണ്ഡിത മണ്ഡിത സർവേ ഭോജരാജി ഭുവംഗതെ. പൌരാണികർ ഇപ്പോഴും നമുക്ക് വെളിച്ചം നൽകി പറയുന്നത്, വാക്ക് അതുപോലെ മനസ്സിനോട് ചേർത്തെടുത്താൽ ഈ പ്രപഞ്ചത്തിൽ എന്തും നിങ്ങൾക്ക് സംഭവിപ്പിക്കാം. തപസ്സുള്ളവന്റെ ഒരു വാക്ക് മതി എത്ര ലക്ഷം രൂപയേക്കാൾ ശക്തമായിരിക്കും. പണ്ട് ഭിഷഗ്വരന്മാർ, ഋഷിമാർ, പൂജ ചെയ്യുന്നവർ ഇവരൊക്കെ വാക്വിശുദ്ധി ഏറ്റവും വലുതായി കണക്കാക്കി. ഇന്നില്ല. ഏറ്റവും വലിയ ശക്തി അവരുടെ വാക്കാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂടെ ചലനം ഉണ്ടാവും. ചലനം ഉണ്ടെങ്കിലേ ഒരു വാക്ക് തുറക്കും. വീണാവാഹിനി വീണാവാദിനി അവരോടൊപ്പം സദാ നൃത്തം ചെയ്യുമെന്നാണ്. അപ്പൊ ആ നാവിൽ നിന്നൊരു വാക്ക് വീഴാൻ പ്രപഞ്ചം തയ്യാറെടുത്ത് നിൽക്കുമെന്ന് വരെയാണ് കാളിദാസാദ്യന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഭോജരാജനുണ്ടാവും, ജീവിക്കുകയും ചെയ്തു. അപ്പൊ കവിവാണിയുടെ ചമത്കാരം ആശ്ചര്യകരമാണ്. ഇപ്പൊ ഗിരിക നന്ദീശ്വരൻ ബ്രഹ്മവിദ്യാധാരികളിൽ അഗ്രഗണ്യനാണ്. അത് പറയാനായി ഉദാഹരണം പറഞ്ഞു. സപ്തശതിയിലും പറയുന്നു, വിദ്യാസേ മസ്തസ്തവ ദേഹിഭേദ സ്ത്രീയ സമസ്ത സകലാ ജഗത്സു. എല്ലാ വിദ്യയും അംബയുടെ ഭിന്ന ഭിന്ന രൂപങ്ങളാണ്. വിദ്യാകാമസ്തു ശങ്കരം ജ്ഞാനമിച്ഛേതു ശങ്കര സർവ വിദ്യ അധിഷ്ഠേതാവായ സോമനന്ദീശ്വരൻ. സാക്ഷാൽ ശിവശങ്കർ അവിടെ നന്ദീശ്വര എന്നുവരെ പ്രമഥനാഥ. ഇനി പ്രമഥനാഥൻ ആകെ ഈ സാധനം എന്ന് പറഞ്ഞാല് കേൾക്കുമ്പോൾ ഒരു നാശിവായേ ഉള്ളൂ. വൈദിക സംസ്കൃതി അനുസരിച്ച് സംഹിത അനുസരിച്ച് ഈ മന്ത്രത്തിൽ എന്തുമാത്രമുണ്ട്! ഇത്രയും സംഗതികളെയെല്ലാം ഈ അഞ്ചക്ഷരത്തില് ഒതുക്കിവെച്ച് ആദ്യത്തെ അക്ഷരമായി പ്രണവം, സമസ്ത ചരാചര ജഗത്തിനെയും ചേർത്ത്, ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും ചേർത്ത് അതിനെ ഭാവന ചെയ്തുകൊണ്ട് ജപിക്കുന്നവൻ എന്തുതന്നെ നേടില്ല. ശരിയായിരുന്നു, ഋഷിഛന്ദസ്സുകളോടുകൂടി നിത്യമായി ജപിച്ചാൽ എല്ലാം കിട്ടും, സംശയവും വേണ്ട.
1: ഇതിന്റെ ഛന്ദസ്സും
0: അതൊക്കെ വൈദികമാണ്, അതുകൊണ്ട് വൈദികമായ ഛന്ദസ്സൊന്നും ഇപ്പം നോക്കാൻ പോകേണ്ട, ചുമ്മാ എന്ന് ജപിച്ചാൽ നല്ലത്. ബ്രാഹ്മ മുഹൂർത്തമാണ് ഏത് മന്ത്രവും ജപിക്കാം. ഭാരതത്തിലെ ബ്രാഹ്മമുഹൂർത്തം ഒരു രണ്ടര മൂന്ന് ക്ഷേമം ബ്രാഹ്മമുഹൂർത്തം ആരംഭിക്കും. ചെറിയ ഭേദം ഉണ്ടാവും, ഓരോ അന്തരീക്ഷ, അതായത് മാസങ്ങളുടെയും വർഷങ്ങളുടെയും വരുമ്പോൾ ചെറിയ മാറ്റം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉദയാൽ പരം, ഏഴര നാഴിക ഉദയാൽ പൂർവ്വം, അതായത് ഏഴര നാഴിക ഉദയാൽ പരം എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂർ അല്ലേ, രണ്ടാറും മൂവര ഒന്നരയും, മൂന്ന് മണി മുതൽ രണ്ട് മണി എന്നൊന്നുമല്ല, ഉദയാൽ പൂർവ്വം ഏഴര നാഴിക എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് കണ്ടെത്തിയ ഋഷിമാരൊക്കെ ആ സമയങ്ങളിൽ ജപിച്ചവരാണ്. അവരെ സ്മരിച്ചാൽ ഓടിയെത്തണമെങ്കിൽ ഋഷിസ്മരണയില്ലാതെ മന്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല. നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഓം നിർമ്മലാനന്ദ പരിപൂരണായ പരബ്രഹ്മണേ നമാന്ന് വല്ലതും കണ്ടുപിടിച്ചാൽ മന്ത്രമല്ല, അതിമ ശിങ്കിടികൾ എഴുതി വെച്ചൊരു സാധനയാകുന്നുള്ളൂ, അത് ഋഷിയില്ല. മറ്റന്നാ രാവിലെ രാമകൃഷ്ണൻ ഞാനുമായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കുറെ കാലം കപ്പയും ഒക്കെ തിന്നു, ഞങ്ങളൊന്നിച്ച് കുറെ കാലം നടന്നു, ഇവിടെ കുറച്ച് നാളിരുന്നു, അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞു, സ്വാമി എന്ന് പറഞ്ഞാല് സാക്ഷാൽ ശിവന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമകൃഷ്ണൻ മന്ത്രം ഉണ്ടാക്കി. ആ മന്ത്രത്തിനൊന്നും ശക്തി ഉണ്ടാവില്ല, മനസ്സിലാവുമെന്നറിയില്ല. ആ മന്ത്രമൊക്കെ ജപിച്ച് ജീവിതം കളയാവുന്നേ ഉള്ളൂ. ഒരുപാട് ഹിരണ്യകശിപുള്ള കാലമാകലി കാലം. മന്ത്രം കണ്ടെത്തുന്ന ഋഷിയാണ്. മന്ത്രം എന്ന് പറയുന്ന സാധനം കണ്ടെത്തണമെങ്കിൽ ഭാഗ്യം വേണം. അനന്യലബ്ധമായ സൌഭാഗ്യാതിരേകം വരുമ്പോൾ മാനവ മനസ്സ് ജഗദീശ്വര ഉത്സംഗത്തിലേക്ക് ഉയരുന്നൊരു അനുഗ്രഹീത നിമിഷത്തിലാണ് മന്ത്രദർശനം തന്നെ സാധിക്കുന്നത്. അത് ദർശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ശബ്ദമായിട്ടല്ല ദർശിക്കുന്നത്. മന്ത്രം, തന്ത്രം, യന്ത്രം മൂന്നെണ്ണമാണ്, അതുകൊണ്ട് അത് ദർശിക്കുന്നത് രൂപമായിട്ടാണ്. ആ രൂപത്തിന്റെ വ്യാഖ്യാനമാണ് മന്ത്രം. ഗണിതശാസ്ത്രം നന്നായി പഠിച്ചു വരുത്തന് ഒരു കത്തെഴുതുമ്പോൾ x²/a²+y²/b²=1 എന്ന് വരുന്ന ഒരു ഇക്വേഷൻ എഴുതി അയച്ചാൽ അവനാ ഇക്വേഷനല്ല വായിക്കുന്നത്, നിങ്ങൾ വായിക്കുമ്പോൾ എന്തോ പ്രാന്ത് എഴുതി അയച്ചു എന്നാണ്. അവനത് വായിക്കുമ്പോൾ ഒരു എലിപ്സിന്റെ ആകൃതിയും അതിന്റെ അസിംപ്റ്റോട്ട്സും അതിന്റെ കേന്ദ്രവും എല്ലാം അവന് ആ ഇക്വേഷനിൽ നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവുമെന്നറിയില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ എറിഞ്ഞൊരു പന്ത് ബാറ്റിൽ കൊണ്ടിട്ട് തെറിച്ച് സിക്സറായി ചെന്ന് വീഴുമ്പോൾ ബാറ്റും ബോളും തമ്മിലുള്ള ആംഗിളിനെ വെച്ചുകൊണ്ട് അത് 45 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം റേഞ്ച് ഉണ്ടാവുമെന്നും, അപ്പോൾ ഇതറിയിക്കാൻ ഈ ബോളിന്റെ ഇക്വേഷൻ y²=4ax എന്നൊരു ഇക്വേഷനിലാക്കി അയച്ചാൽ അവിടെ ഇരിക്കുന്നവൻ അറിയാം എവിടെ നിന്നാണ് അടിച്ചത്, ഏത് സ്ഥലത്തേക്കാണ് സിക്സറായത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലാവുമെന്നറിയില്ല. ഇതുപോലെ ഈ പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ ഒരുപാട് സൂത്രവാക്യങ്ങളുണ്ട്. ആ സൂത്രവാക്യങ്ങൾ കണ്ണുള്ളവൻ കാണും, കണ്ണുള്ളവൻ മാത്രമേ അത് വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാവൂ. സർവാണി സദ്യയിൽ വിളമ്പാൻ പറ്റാത്ത സാധനങ്ങൾ ആരെങ്കിലും സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ വിളമ്പിയാൽ മുമ്പ് കഴിച്ചു ശീലിച്ച നാവിന് അയ്യേ ഇത് വല്ലാതിരിക്കുന്നു എന്ന് പറയാൻ തോന്നുന്നത് സാധനത്തിന്റെ വൈകല്യം കൊണ്ടല്ല, നാവിന്റെ ശീലം കൊണ്ടാണ്, മനസ്സിലായി എന്ന് വിചാരിക്കാം. അതുകൊണ്ട് മന്ത്രങ്ങളെയും മന്ത്രാഗമങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അതിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് പദം. ഞാൻ പഠിപ്പിക്കുന്ന ഒന്നും വിശ്വസിച്ചിട്ട് പോയി ചെയ്യരുത്, അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ. ഞാൻ തുടക്കത്തിലേ അത് പറഞ്ഞു, ഈശ്വരൻ ഉൾപ്പെടെ അറിവാകുന്നവൻ മാത്രമേ അത് കൊണ്ടുനടക്കാവൂ. വിശ്വാസമായി ഈശ്വരനെ കൊണ്ടുനടന്നാൽ ഒരുപാട് ലോകർ കൽപ്പളിപ്പിക്കപ്പെടും. എനിക്ക് ഈശ്വരൻ വിശ്വാസമല്ല, അറിവാണ്, എന്റെ ഒരു അറിവാണ് ഈശ്വരൻ, യാതൊരു സംശയവുമില്ല. ആ അറിവ് ഞാൻ തന്നെയുമാണ്, നിങ്ങളുമാണ്. അല്ലാതെ എങ്ങോ കിടക്കുന്ന ഒരു ഈശ്വരനെ പറ്റി കുറെ വിശ്വസിച്ചു വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഒരു കിടിപിടിയും വരാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈശ്വരന് നഷ്ടമൊന്നും വരില്ല. ഇനി വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയോ വിശ്വസിച്ചത് കൊണ്ട് കുറെ കോരി വാരിത്തരുകയോ ചെയ്യാൻ ഇയാള് ഗുണ്ടയും മന്ത്രിയൊന്നുമല്ല, മനസ്സിലായെന്നറിയില്ല. അവരെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഈശ്വരന്റെ കാര്യത്തിൽ വിശ്വാസം വേണ്ട, അവിശ്വാസവും വേണ്ട. അറിയണം. അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വഴിക്ക് പോകാതിരിക്കാം. സിമ്പിളാണെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. അത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് കൃത്യമായി ജപിക്കുക. ആദ്യം കുറെ കാലം നീ ജപിക്കുമ്പോൾ ഈ അർത്ഥം മുഴുവൻ കിട്ടില്ല. ആദ്യം ഉറക്കെ ജപിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ കാതുകൾ കേൾക്കണം. പിന്നെ പതുക്കെ ജപിക്കുന്ന സമയത്ത് അതിന്റെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനാകെ ഒരു സ്പന്ദനമുണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയെത്തിയാൽ ഉറക്കെ ജപിക്കണ്ട. അതുവരെ ഉറക്കെ തന്നെ ജപിക്കണം.
1: ശബ്ദവും നമ്മുടെ രൂപം പിന്നെ കൽപ്പിക്കുന്നില്ലേ, അത് രണ്ടും ഒന്നിച്ചു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതിന് കാരണം ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ രൂപത്തിൽ അർച്ചിക്കുക, ഇല്ലെങ്കിൽ ശബ്ദത്തിൽ. ശബ്ദബ്രഹ്മത്തിലായാൽ കൂടുതൽ നല്ലതായി. കാരണം രൂപബ്രഹ്മത്തെക്കാൾ സൂക്ഷ്മമായത് ശബ്ദബ്രഹ്മമാണ്. കാരണം ശബ്ദബ്രഹ്മം ആകാശധാതുവിന്റേതാണ്, രൂപബ്രഹ്മം അഗ്നിധാതുവിന്റേതാണ്. അത് ചില സമയത്ത് ശബ്ദത്തിനും വന്നേക്കാം, സൂക്ഷ്മമാകും തോറും വന്നേക്കാം, ചിലപ്പം വരണമെന്നില്ല. എങ്കിലും കമ്പാരിറ്റീവിലി മെച്ചം ഇതാണ്. അപ്പൊ അത് നിത്യവും കൃത്യമായി ജപിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അതിന് പ്രയോജനമുണ്ട്. അത് ഈ പറഞ്ഞതെല്ലാം ആദ്യം അർത്ഥഭാവനയില്ലാതെ ജപിച്ചാലും പ്രയോജനം കിട്ടും. പക്ഷെ ആ പ്രയോജനം കുറവായിരിക്കും. മരുന്ന് ഇന്നതാണെന്ന് ഇന്നതിനുള്ളതാണെന്ന് അറിയാതെ കഴിച്ചാലും മരുന്നിന്റെ പ്രഭാവത്തിന് കുറവ് വരില്ല. അറിഞ്ഞു കഴിക്കുന്നവന് പ്രഭാവം കൂടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മന്ത്രങ്ങൾക്ക് അർത്ഥം അറിഞ്ഞുകൊള്ളണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. അതെ, അതിന്റെ പൊതുവെയുള്ള ഭാവം കരുതി ജപിച്ചു തുടങ്ങിയാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അർത്ഥം തോന്നും. മന്ത്രത്തിന്റെ ശക്തി അതാണ്. മന്ത്രം കുറെ കാലം ജപിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇത് അതിന്റെ അർത്ഥമായിരിക്കുന്നത്. സമഷ്ടിപൂർവകങ്ങളായ അർത്ഥങ്ങൾ ഒരാൾ വ്യാഖ്യാനിച്ചു തന്നില്ലെങ്കിലും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന മുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. മന്ത്രങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മന്ത്ര ഉപാസനയിൽ ഏറ്റവും കൂടുതൽ അറിവ് ഉണർന്നു വരുന്നത് മന്ത്ര ഉപാസനയിലൂടെയാണ്. അപ്പോ വിദ്യ മുഴുവൻ കരഗതമാകുന്നത് തപസ്സിലൂടെയാണ്. തപസ്സുകൊണ്ടല്ലാതെ വിദ്യ കരഗതമാവില്ല, ശരിയാവണം. അപ്പൊ അതുകൊണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടും, സംശയിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഉപാസിക്കാൻ പോകുന്ന സമയത്ത് അർത്ഥം അറിയാമെങ്കിൽ നന്നാണ്. അറിയില്ലെങ്കിലും കുറെ ജപിച്ചു കഴിയുമ്പോൾ ജിജ്ഞാസ വരികയും അർത്ഥം തേടുകയും അർത്ഥം അറിയുകയും ചെയ്യും, ചെയ്യാതിരിക്കില്ല. അപ്പോൾ ശരിയായി അന്നേരം തോന്നുകയും ചെയ്യും. ഇതാണ് അതിന്റെ വഴി. ഇത് പക്ഷെ നിത്യം ഉപാസിക്കാം,
1: നിത്യം പൂജയും
0: ചെയ്യാം. എണ്ണാൻ ഇരുന്നാൽ എണ്ണം പിടിക്കുകയല്ലാതെ ഏകാഗ്രത ഉണ്ടാവില്ല. അതെ, അങ്ങനെ ഉള്ള സാധനമൊക്കെ നല്ലതാണ്. ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ കടയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ്. നിങ്ങള് പയ്യന്നൂർ വല്ല തുണിക്കടയോ അതല്ല വളക്കടയോ വല്ലതും ആണെങ്കിൽ അതുപോലൊരു സാധനം മേടിച്ച് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ അവിടെ വരുന്ന സമയത്ത് എന്നേക്കാൾ കൂടുതൽ സമയം കച്ചവടവും ജപവും കൂടെ നടത്തുന്നവനാണ് എന്ന് കാണുമ്പോൾ ബഹുമാനം കിട്ടാനത് നല്ലതാണ്. എന്നെപ്പോലുള്ളവരല്ല വരുന്നത്, ഈ ഇവരെ പോലെയൊക്കെയുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ വേറൊരു മെച്ചമുണ്ട്. ജപിക്കുന്ന ആളായതുകൊണ്ട് കളിപ്പിക്കുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കളിപ്പിക്കാവുന്ന സാധനം വിൽക്കാനും നല്ലതാണ്. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി. അത് കയ്യിലുള്ളവന്മാരെയൊക്കെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് സിമ്പിളായി
1: പറയാനുള്ളത്.
0: അതൊക്കെ അതെല്ലാം കാരണം അതിനെപ്പറ്റി അഭിപ്രായം ഇല്ല. ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ പേരെടുത്ത് വല്ലതും പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ലാതാവും. പേരെടുക്കാതെ പറഞ്ഞാൽ ഞാനുള്ള സത്യമൊക്കെ പറയാം. പേര് പറയുമ്പോൾ എന്റെ വാക്കിനെല്ലാം വിദ്വേഷമുണ്ടാവും, മനസ്സിലായതെന്നറിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും പേരില്ലാതെ സാമാന്യമായി പറയുന്നതിലൊന്നും എനിക്ക് ആരോടും വിദ്വേഷം ഉണ്ടായിട്ട് പറയല്ല. അതുകൊണ്ട് ഒരു ചോദ്യവും പിന്നിലൊരു പേര് ചേർത്ത് എന്നോട് ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ അത് വിദ്വേഷജനകമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അതുകൊണ്ട് അത് വിട്ടേക്ക്. ബാക്കിയുള്ളതൊക്കെ സാമാന്യമായി ഞാൻ പറഞ്ഞുതരാം, അതാണ് ഏറ്റവും എളുപ്പം. സാമാന്യമായി ഇതാണ് നിയമം. ശങ്കരാചാര്യ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാല എണ്ണുന്നവൻ എണ്ണത്തിൽ ഏകാഗ്രമാവുമോ ജപത്തിൽ ഏകാഗ്രമാവും.
1: എണ്ണത്തിൽ ഏകാഗ്രമാവും
0: കാരണം ഇതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേരു വന്നില്ലല്ലോ വന്നില്ലല്ലോ, ഇനി എത്രയും കൂടെ ജപിച്ചാൽ വരും?
2: ഇത്ര ജപിക്കുന്ന
0: അക്ഷരലക്ഷം ഏത് മന്ത്രം ജപിച്ചാലും സിദ്ധി
1: വരും.
0: ഏത് മന്ത്രമെടുത്താൽ അഞ്ചക്ഷരമുള്ള മന്ത്രം 500,000 തവണ ജപിക്കുക, 12 അക്ഷരമുള്ളൊരു മന്ത്രം 1,200,000 തവണ ജപിക്കുക. അധികമായാൽ നല്ലത്. അമൃത് കൂടിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രമാണം. വിഷമാവുമെന്നുള്ളത് തെറ്റായ ധാരണ. ഇത് ഷഡക്ഷരമായി ജപിക്കണം, ഓം ചേർക്കണം. സംഹിതാ മന്ത്രങ്ങളിലെല്ലാം ഓം വേണം, നിർബന്ധമാണ്. സംഹിതയിലല്ലെങ്കിൽ ഓം വേണമെന്നില്ല. രാമേ രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് രാമമന്ത്രത്തെപ്പറ്റി പറയും. അപ്പോ ഹരേ രാമ എന്നുള്ളതിനെയാണ് താരകമന്ത്രമെന്ന് പറഞ്ഞിങ്ങനെ പറയുന്നത്. അത് ജപിച്ചാൽ അന്ധക്കരണ ശുദ്ധി വരും, സാക്ഷാത്കാരം കിട്ടില്ല. വൈദിക മന്ത്രമല്ല രാമമന്ത്രത്തിന്, വൈദിക പ്രീതിയില്ല. അതുകൊണ്ട് അത് വൈദികമല്ല, വൈദികമാണ്. അത് ആ ഒരു ജപം ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞ് അതിന്റെ അർത്ഥഭാവനം ചെയ്യാൻ എത്ര നേരമെടുക്കുമോ അത്രയും. അഥവാ മന്ത്രം കൊണ്ട് നിങ്ങളെ താഴെ മുതൽ മുകൾ വരെ ആപ്ലാവിതം ചെയ്തിറക്കാൻ എത്ര സമയം വരുമോ അത്ര വരെ. മന്ത്രം ശരീരമായി തീരുമ്പോഴാണ് മന്ത്രത്തിന് ശക്തി
1: ഉണ്ടാകുന്നത്.
0: അത് വേണ്ട, അത് ഒന്നിച്ച് തന്നെ ജപിക്കാം. ഒന്നിച്ച് ജപിച്ചിട്ട് ആ അടുത്ത ജപം വരുന്നതിനുള്ളിൽ നിങ്ങളെ അതിനകത്ത് ഭാവന ചെയ്യണം.
3: ഈ നാരായണ മന്ത്രവും ശൈവമന്ത്രവും രണ്ടും കൂടിയതാണ് രാമമന്ത്രം.
0: രാമമന്ത്രത്തെപ്പറ്റി ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, പക്ഷെ വൈദികമല്ല, അത് അവൈദികമാണ്, ശ്രുത്യർത്ഥമല്ല, ശ്രുതിയിലുള്ളതല്ല. ശ്രുതിയിൽ രാമനില്ല, ശ്രുതിയിൽ ശൈവമായ ഈ മന്ത്രം മാത്രമേ ഉള്ളൂ. ഞാൻ സംഹിത വെച്ചാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾക്ക് പ്രമാണം ശ്രുതിയാണ്. കലിസന്ദരണോപനിഷത്തിലുണ്ട്, പക്ഷെ കലിസന്ദരണോപനിഷത്തൊന്നും ശ്രുതിയുടെ ഭാഗമായി എണ്ണിപ്പോരുന്നില്ല.
1: നമശിവായ നമഹാ
0: വേണ്ട, അപ്പൊ മന്ത്രം മാറി. ഒരക്ഷരം നമ്മളുടെ വകയായിട്ട് ചേർത്താൽ മന്ത്രം മാറി. അതൊക്കെ ഒരുമാതിരി നേരിടുന്നവയെ അങ്ങനെ വരുമ്പോ അത് വൈദിക മന്ത്രമായി. അതില് വൈദിക മന്ത്രത്തിന്റെ മറ്റേ രീതിയായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓം ഭവായ നമ, ഓം മയസ്കരായ നമ, അങ്ങനെ ജപിക്കരുതെന്നാണ് ഞങ്ങൾ പറയുക. പഞ്ചാക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ, ഷഡക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ ഓം നമ ശിവായ മതി. അത് അതിന് അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിന് വിധിയുണ്ട്. ഓം ഹ്രീം നമ ശിവായ എന്ന് ചേർക്കുമ്പോൾ ഹ്രീം എന്ന അക്ഷരത്തിന്റെ ചേരുവ കൊണ്ട് അത് ഏത് ഋഷി കണ്ടുപിടിച്ചു എന്നൊക്കെ നോക്കണം. ഇപ്പൊ വന്ന കുഴപ്പമില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒന്ന് ജപിച്ചു കഴിയുമ്പോൾ അതിലൊരക്ഷരം കൂടെ വെറുതെ ചേർക്കുന്ന സമ്പ്രദായവും വന്നിട്ടുണ്ട്. വൈദിക സത്യയിൽ ഹ്രീം അവിടെ ചേർന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നവാക്ഷരത്തിലാണെങ്കിൽ മന്ത്രകൽപ്പനയിലുണ്ട് ഓം ഐ ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചൈ, ഇത്രയേ ഉള്ളൂ. വിച്ചൈ നമയായതുകൊണ്ട് പിന്നെ നമയില്ല, നവാക്ഷരം വിച്ചൈ വരെയുള്ളൂ. ഓം ചേർത്ത് ജപിക്കരുതെന്ന് ചില പണ്ഡിതന്മാര് സ്ത്രീകളെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെ സമ്മതിച്ചിടത്തോളം ഓം ചേർത്ത് ജപിക്കുന്നതിന് കുഴപ്പമില്ല, ബ്രഹ്മവാദിനികളാണെങ്കിൽ ആണെങ്കിൽ. അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് ബാധകമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, അവിടെ സ്ത്രീ ശബ്ദം കൊണ്ട് പ്രകൃതി എന്നേ അർത്ഥമുള്ളൂ, പുരുഷ ശബ്ദം കൊണ്ട് പുരിശയനാഥ് എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ മുഖത്ത് മീശയുള്ളവനെല്ലാം പുരുഷനെന്നോ അല്ല പുല്ലിംഗവാചിയായോ ഉപയോഗിച്ചിരിക്കുന്നതല്ല. വൈദിക സംസ്കൃതിയിലെ എല്ലാ പുരുഷ ശബ്ദത്തിനും പുരിശയനാഥ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലാണ് താൻ കഴിയുന്നതെന്ന് യാതൊരുവൻ അറിയുന്നുവോ അവൻ പുരുഷൻ, അതറിയാതിരിക്കുന്നവൻ സ്ത്രീ. എന്റെ ജാഗ്രത്തും എന്റെ സ്വപ്നവും എന്റെ സുഷുപ്തിയുമായ തലങ്ങളിൽ വിചരണം ചെയ്യുന്നവനാണ് ഞാനെന്നും ഈ മൂന്ന് പുലങ്ങളിലാണ് ഞാനിപ്പോൾ കഴിയുന്നതെന്നും യഥാർത്ഥത്തിലുള്ള എന്റെ വീട് ഈ പുലങ്ങളല്ലെന്നും എന്റെ തിരിച്ചുവരവില്ലാത്ത വീട്, അത് തുരീയം പദമാണെന്നും യാതൊരുവൻ അറിയുന്നു അവൻ പുരുഷൻ, അതറിയാത്തവൻ എന്തു വേഷം കെട്ടിയാലും സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായി പറഞ്ഞാൽ പൗരാണികൾ വൈറ്റാട്ടിയിൽ നിന്നോ മുണ്ട് മാറ്റിയോ അല്ല സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിഞ്ഞത്. എങ്ങനെ പറയുന്ന അതിന്റെ തമാശ നന്നായി ഉൾക്കൊള്ളാവുന്നത്. അത് വെച്ചിട്ടാണ് ഇന്നുള്ളവർ പറയുന്നത്. കാരണം അവർക്കാകെ സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാവുന്ന ഒരു വഴിയേ ഉള്ളൂ, മുണ്ട് മാറ്റി നോക്കുക. പണ്ട് അങ്ങനെയല്ല ചെയ്ത്. പണ്ട് സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് യാതൊരുവൻ പ്രകൃതിയിൽ രമിച്ചു നിൽക്കുന്നുവോ, യാതൊരുവൻ പ്രകൃതി രൂപമായി നിലകൊള്ളുന്നുവോ അവൻ സ്ത്രീ, രൂപം എന്തായിരുന്നാലും. യാതൊരുവൻ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അത് തുരീയംപദമാണെന്ന് അറിയുന്നുവോ അവൻ പുരുഷൻ. ഇതുമാത്രം വ്യത്യാസം ഉണ്ടാവും. കൂട്ടായ പ്രാർത്ഥന ഒരു സംഘടിത ശക്തി എന്ന നിലയിൽ നല്ലതാണ്. സെമിറ്റിക് മതങ്ങൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും നടത്തിയത് കൂട്ടായ ഈശ്വര പ്രാർത്ഥനയിലൂടെയാണ്. അതിനെ അനുകരിച്ച് നിങ്ങൾ തുടങ്ങിയാൽ നാളെ നിങ്ങൾക്ക് ഈ ലോകമെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റും. മറിച്ച് ആത്മസാക്ഷാത്കാരമാണ് വേണ്ടതെങ്കിൽ ഏകർഷിയായി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എത്തിപ്പെടാൻ പറ്റൂ. കൂട്ടായ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനാ പരിപാടികളും കൂട്ടായ ഏറ്റുത്തലിന്റെ ലോകമാണ്. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വരെ കൂട്ടായിട്ടിരുന്നാകുക, ഹാലേലുയ വെക്കുന്നതിന്റെ ഒച്ചത്തിൽ വിളിച്ചു പോവുക, വഴിയെ നാമം ജപിച്ചാണ് പോവുക, ഇതൊക്കെ ഏകാഗ്രത നഷ്ടപ്പെടും. എനർജി ഉള്ളത് നഷ്ടപ്പെടും. വസ്തുനിഷ്ഠമായി തന്നാൽ ഉള്ള എനർജി നഷ്ടപ്പെടും. അതായത് ജൈന സങ്കല്പത്തിലുള്ളവർ ഹിംസ ഒഴിവാക്കാൻ ശൂലുമായി നടക്കുമായിരുന്നു. എപ്പോഴുടെ ഒരു മാർജനിയുണ്ട് ഇങ്ങനെ തൂക്കാൻ, എവിടെയെങ്കിലും ഇരിക്കാൻ അവർ തൂത്തിട്ടേ ഇരിക്കുള്ളൂ, നിങ്ങളുടെ വാ മൂടിക്കെട്ടിയിരിക്കും. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു ശോഭായാത്രയ്ക്ക് കൊള്ളാമെന്നല്ലാതെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുമെന്ന് തോന്നുന്നു, ഒരു ശോഭായാത്രയിൽ പൊട്ടായിട്ട് കാണിക്കാൻ കൊള്ളുമെന്നല്ലാതെ, ഇന്ന് ആരെങ്കിലും അങ്ങനെ നടന്നാൽ അവരെപ്പറ്റി അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുമെന്നല്ലാതെ സിൻസിയറാണെന്ന് തോന്നലുണ്ടാക്കുമെന്ന് തോന്നില്ല. പിന്നെ മാത്രവുമല്ല, ഇതിൽ ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുന്നവരെല്ലാം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ പ്രാർത്ഥിച്ചതിന്റെ മെച്ചം പലപ്പോഴും കാണാറില്ല എന്ന് ജനങ്ങളിൽ നിന്ന് പരാതി വരാറുണ്ട്. സോഷ്യൽ വർക്കുകൾക്കും ഈ അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടില് ഒരു ടാപ്പ് പൊട്ടിക്കിടന്നാൽ, വഴിയരിയിൽ ഒരു ടാപ്പ് വീട്ടുമുറ്റത്ത് തന്നെ പൊട്ടിക്കിടന്നാൽ, നാട്ടില് തൊട്ട അയൽപക്കത്തൊരു കുഞ്ഞിന് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ, നാട്ടില് അടുത്ത വീട്ടിൽ നിന്ന് ഒരു വേലക്കാരൻ നമ്മുടെ വീട്ടിൽ വൈകുവോളം പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കൊടുക്കാൻ നേരത്ത് ഇല്ലാത്ത മേനിയൊക്കെ ഫോട്ടോ എടുക്കാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും വരുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചുള്ള സങ്കീർത്തനങ്ങൾ, ഒന്നിച്ചുള്ള സോഷ്യൽ വർക്ക് ഇതൊക്കെ വരുമ്പോൾ കിടന്ന് മനുഷ്യർ കാണിക്കാറുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം അത്രയെങ്കിലും ആയല്ലോ എന്ന സമാധാനമില്ലെന്നില്ല. പക്ഷെ സാക്ഷാത്കാരത്തിലേക്ക് അവ നയിക്കില്ല എന്ന് മാത്രം. നാട്ടിൽ ചെയ്തില്ലെങ്കിലും ഇവൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ. അത്രയും
4: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: പ്രവൃത്തികൾ അധ്യാസം കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ശാസ്ത്രവും അധ്യാസം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. അധ്യാസമൂലകമാണ് ഇതെല്ലാം എന്നാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ചില ഭാഗങ്ങളിലൊക്കെ നിഷേധിക്കുന്നത്. ശാസ്ത്രം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല എന്നെല്ലാം പറയുന്നു. അവിടെ നിഷേധിക്കുന്ന ഒന്ന്, ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഭഗവത്ഗീതയോ ഉപനിഷത്തുമൊക്കെയാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഈ പറയുന്ന വിധി പ്രതിഷേധ ശാസ്ത്രം. അധ്യാത്മ ശാസ്ത്രത്തിൽ തന്നെ ശാസ്ത്രം മോക്ഷത്തിന് സഹായിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിധി പ്രതിഷേധ ശാസ്ത്രത്തെയാണ്, അല്ല മോക്ഷശാസ്ത്രത്തെയല്ല. മോക്ഷശാസ്ത്രം മോക്ഷത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന് വഴിയില്ലാതെ വരും. ആ മുക്തി എന്ന് പറയുന്നത് അത് അലീകം ശൂന്യമാണെന്ന് പറയേണ്ടി വരും. മോക്ഷശാസ്ത്രം മാത്രമേ മോക്ഷത്തിന് ഉപകരിക്കത്തുള്ളൂ. മോക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ച് മനുഷ്യൻ അറിയുന്നത് തന്നെ ശാസ്ത്രത്തിൽ കൂടിയാണ്, അല്ലാതെ മോക്ഷത്തെക്കുറിച്ച് അറിയാൻ വഴിയില്ല. മോക്ഷം അലൗകികമായ കാര്യമാണ്. അലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിൽ നിന്നല്ലാതെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല, മറ്റൊരു വഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവരെ ഗുരു ഉപദേശമോ, ഗുരു ഉപദേശത്തിൽ തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, രണ്ടും രണ്ടല്ല. ഗുരു ഉപദേശമാണ് ശാസ്ത്രം. ഗുരു ഉപദേശത്തിൽ ശാസ്ത്രത്തിന് ഭിന്നമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഉപദേശമല്ല എന്നർത്ഥമാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ ഗുരു ഉപദേശത്തിൽ നിന്ന് വിരുദ്ധമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രമല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മോക്ഷത്തിനുള്ള ഉപായം എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെയാണ്, അല്ലാതെ വേറെ മോക്ഷത്തിന് ഉപായമില്ല, വേറെ യാതൊരു ഉപായമില്ല. കാരണം അതീന്ദ്രിയമായ അലൗകികമായ വിഷയങ്ങളെ ശാസ്ത്രത്തിനല്ലാതെ, അതായത് ഗുരു ഉപദേശത്തിനല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് അത് പിടികിട്ടത്തില്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് സേന്ദ്രിയമായ ഇന്ദ്രിയ അധീനമായ വിഷയങ്ങളെ അവന് പിടികിട്ടത്തുള്ളൂ, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ വിധി പ്രതിഷേധ ശാസ്ത്രത്തെ നിഷേധിക്കുകയാണ്, അതായിരിക്കും. അല്ലെങ്കിൽ ഈ മോക്ഷശാസ്ത്രത്തെ തന്നെ മനുഷ്യൻ ജിജ്ഞാസു വേണ്ടവണ്ണം ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കും. ശാസ്ത്രത്തെ അവൻ ഉപയോഗിക്കുന്ന രീതി തെറ്റാവുമ്പോൾ ചിലപ്പോൾ അത് ഏതും അങ്ങനെയാണല്ലോ, ഏത് ശക്തിയും തെറ്റായ രീതി ഉപയോഗിച്ചാൽ വിപരീത ഫലത്തെ ചെയ്യും. ആറ്റമിക് പവർ തെറ്റായ രീതി ഉപയോഗിച്ചാൽ അത് മനുഷ്യനെ സംഹരിക്കും, ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് ശാസ്ത്രം. അതിനെ കൈകാര്യം ചെയ്യുന്നത് തെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കും. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആധ്യാത്മിക സാധനങ്ങൾക്കും ഉള്ളതാണ്, ശാസ്ത്രചിന്തനത്തിന് മാത്രമല്ല. ഏത് ആധ്യാത്മിക സാധനയും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താൽ, ഏത് നല്ല വസ്തുവും ദുഷിച്ച പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ ആ വസ്തു ദുഷിക്കും, അത് ആ പാത്രത്തിന്റെ ദോഷമാണ്. അപ്പോൾ ശാസ്ത്രവും തെറ്റായ കൈകളിൽ എത്തിച്ചേർന്നാൽ, മനുഷ്യന്റെ ദുർവാസനകളോട് കൂടിക്കലർന്നാൽ ചിലപ്പോൾ അത് വിപരീത ഫലത്തെ ഉണ്ടാക്കുന്നു. ശാസ്ത്രം അഭിമാനത്തെ അഹങ്കാരത്തെയും മറ്റും ഉണ്ടാക്കി മനുഷ്യനെ നശിപ്പിക്കുന്നു. അതെല്ലാം ഭക്തി അന്ധതയുണ്ടാക്കുന്നു, യോഗം അഭിമാനത്തെ അഹങ്കാരത്തെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം എല്ലാ ആത്മീയ സാധനങ്ങൾക്കും ഉള്ള ദോഷമാണ്, ശാസ്ത്രത്തിന് മാത്രമുള്ളതല്ല. ശാസ്ത്രം ആണ് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രം പോലും എന്താണ്, അധ്യാസമൂലകമാണ്. അധ്യാസം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യാസം കാരണമായി സർവാണിജ ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി പ്രവൃത്താഹ എന്ന് പൂർവ്വത്തോട് അന്വയിച്ചു. പ്രവൃത്തിതാനി, ഇതെല്ലാം അതിനോട് അതിനെ നിമിത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാകും. അതായത് മോക്ഷത്തിന് ആവശ്യം എന്താണ്? അവിദ്യയല്ല, വിദ്യയാണ്. അത് നേരത്തെ പറഞ്ഞു, വസ്തുസ്വരൂപ അവധാരണം വിദ്യാം ആഹുഹു. എന്താണ് വിദ്യ? വസ്തുസ്വരൂപ അവധാരണം, താൻ ആത്മാവാണ് എന്നുള്ള നിശ്ചയം, അതാണ് വിദ്യ. ഇവിടെ പറയുന്നു എല്ലാ ശാസ്ത്രവും എല്ലാ വ്യവഹാരങ്ങളും അവിദ്യ കാരണമായിട്ടാണ്, എല്ലാം അധ്യാസമൂലകമാണെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യ അവിദ്യയിൽ നിന്നുണ്ടാകുമോ എന്ന് സംശയം വരും. അപ്പോൾ വിദ്യയ്ക്ക് കാരണം അവിദ്യയായി, ശാസ്ത്രത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. ശ്രുതി അതും എന്താണ്, അധ്യാസം കൊണ്ടുണ്ടായെന്നാണ് പറയുന്നത്. ശ്രുതി പോലും ഉപനിഷത്ത് പോലും. അപ്പോൾ അവിദ്യയാണ് എല്ലാത്തിനും കാരണമെങ്കിൽ അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. ഇരുട്ടിൽ നിന്ന് വെളിച്ചം എങ്ങനെ ഉണ്ടാകും? അതാണ് അടുത്ത് ചോദിക്കുന്നത്. കഥം പുനഃ അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി ചെയ്തി കഥം പുന ഇതെങ്ങനെ സംഭവിക്കും? അതൊരിക്കലും ശരിയാകത്തില്ലെന്നാണ്. എന്താണ് അവിദ്യാവത് വിഷയാണി? അവിദ്യാവാൻ, അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അധ്യാസം. അവിദ്യാവാൻ എന്ന് പറഞ്ഞാൽ അധ്യാസവാൻ. അധ്യാസവാൻ എന്ന് പറഞ്ഞാൽ അധ്യാസമുള്ളവൻ. അവിദ്യാവാൻ എന്ന് വെച്ചാൽ അധ്യാസമുള്ളവൻ. അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി. അവിദ്യയുള്ളവന്റെ വിഷയമാണ് എന്നുവെച്ചാൽ അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രാണി ശാസ്ത്രങ്ങളും. അങ്ങനെയിരിക്കുകയാണെങ്കിൽ ഈ പ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്ന ജ്ഞാനം എങ്ങനെ പ്രമേയാകും എന്നാണ്. അവിദ്യയെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രമാണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അറിവ് എങ്ങനെ യഥാർത്ഥ അറിവാകും എന്നാണ് ചോദ്യം. പ്രമാണങ്ങളെല്ലാം അവിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു പ്രമാ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പ്രമയ്ക്ക് കാരണം അത്യന്ത ഉപയോഗിയായിരിക്കുന്ന ഒന്നിനെയാണ് പ്രമാണം എന്ന് പറയുന്നത്. ആത്മവിദ്യയെ സംബന്ധിച്ച് മുഖ്യമായ പ്രമാണം പറയുന്നത്, വിദ്യയ്ക്ക് പ്രമാണമായി പറയുന്നത് ശബ്ദത്തെയാണ്, ശബ്ദപ്രമാണം. അതാണ് മുഖ്യമായ പ്രമാണം. ശ്രുതി, അതാണ് ഇവിടുത്തെ മുഖ്യമായ പ്രമാണം. ശാസ്ത്രം, അതാണ് മുഖ്യമായ പ്രമാണം. ആത്മാവിനെ അറിയുന്നതിന് മുഖ്യപ്രമാണം ശാസ്ത്രമാണ്. അതിനിവിടെ വിശദീകരിച്ച് പറയും. ശാസ്ത്രമാണ് ആ ശാസ്ത്രതയാണ് നമ്മൾ ഗുരുപദേശം എന്ന് പറയുന്നത്. അതാണ് മുഖ്യമായ പ്രമാണം. അത് കഴിഞ്ഞ് മറ്റ് പ്രമാണങ്ങൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. ആ പ്രമാണം പോലും, ശ്രുതി എന്ന് പറയുന്ന പ്രമാണം പോലും, പ്രത്യക്ഷം പ്രമാണമായിരിക്കുന്നത് പോലെ തന്നെ ശ്രുതി ശബ്ദം ഒരു പ്രമാണമാണ്. ശബ്ദത്തിൽ നിന്ന് ആണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് അറിയുന്നത്. ഏ ശബ്ദത്തിൽ നിന്ന്? തത്വമസി എന്ന് പറയുന്നു. ആ പരമാത്മ വസ്തു നീയാണ് എന്ന് ഉപദേശിക്കുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ അറിവുണ്ടാക്കി തരുന്നത് എന്താണ്? ആ വാക്യമാണ്, ശ്രുതി വാക്യമാണ്. അപ്പൊ ആ ശ്രുതി വാക്യം പ്രമാണമാണ്. ഈ പ്രമാണം എന്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു? അധ്യാസത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. അപ്പൊ അധ്യാസമുള്ളവനാണ് ഈ പ്രമാണം ഉള്ളത്. അധ്യാസമില്ലാത്തവനവിടെ പ്രമാണമില്ല. അധ്യാസമുള്ളവനാണ് ജിജ്ഞാസുവാകുന്നത്, ശിഷ്യനാകുന്നത്, ശ്രുതിവാക്യം ശ്രവണം മനനം നിധിധ്യാസനം എല്ലാം ചെയ്യുന്നത്, വിദ്യയെ നേടുന്നത്, മോക്ഷത്തെ പ്രാപിക്കുന്നത് എല്ലാം അധ്യാസമുള്ളവനാണ്. അവൻ ഈ പ്രമാണത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്നല്ല അവൻ ഉണ്ടാകേണ്ട എന്ത്? അവസാനം വിദ്യ. അപ്പൊ അവിദ്യയെ ആശ്രയിച്ച് എങ്ങനെ വിദ്യ ഉണ്ടാകും? അതാണ് കഥം പുനഃ. എങ്ങനെയാണ് അവിദ്യാവത് വിഷയാണി? അവിദ്യാവാന് വിഷയമായിരിക്കുന്നത് എന്ത്? പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി. പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എന്നാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ പ്രമേയം ഉണ്ടാകുമെന്നാണ്. യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകും? അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടാകുമോ? അതാണ് ചോദ്യം. ഭ്രമത്തിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമോ? ഭ്രമം നിമിത്തമായിട്ടാണോ ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നത്? അതാണ് ചോദ്യം. സമാനം പറയുന്നു, ഉച്ചതേ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ പ്രമാതൃത്വ അനുപത്തു പ്രമാണപ്രവൃത്തി അനുപത്തേഹി നഹി ഇന്ദ്രിയാണി അനുപാദായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി നച്ച അധിഷ്ഠാനമന്ദിരേണ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി നച്ച അനധ്യസ്ത ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയതെ നച്ച ഏതസ്മിൻ സർവസ്മിൻ അസതി അസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്യതെ നച്ച പ്രമാതൃത്വമന്ദിരേണ പ്രമാണപ്രവൃത്തിരസ്തി തസ്മാത് അവിദ്യാവത് വിഷയാണി ഏവ പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി ച. ഇവിടെ പറയുന്നത് അധ്യാസത്തെ വിശദീകരിക്കുകയാണ്. നമ്മളിത് മുമ്പ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൂടെ വിശദീകരിക്കുന്നു. ഇവിടുത്തെ നിർണയം എന്താണ്? തീർച്ചയായും അധ്യാസത്തെ അവിദ്യയെ മുൻനിർത്തി തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത്. അവിദ്യ ആശ്രയിച്ചിട്ട് തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അവിദ്യ ആശ്രയിക്കാതെ വിദ്യ ഉണ്ടാകത്തില്ല. അധ്യാസത്തെ ആശ്രയിച്ച് തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത്. ശാസ്ത്രവും പ്രമാണവും എല്ലാം എന്താണ്? അവിദ്യയുള്ളവന് തന്നെയാണ്, അവിദ്യയുള്ളവൻ തന്നെയാണ് ഇതിലെല്ലാം പ്രവർത്തിക്കേണ്ടത് എന്ന് തന്നെ സമർത്ഥിക്കുന്നു. അതാണ് വരുന്ന ഉച്ചതേ പറയാം, സമാധാനം പറയാം എന്ന് ഇവിടെ ഗുരു പറയുകയാണ്. ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ ദേഹം ഇന്ദ്രിയം മുതലായവയിൽ അഹം എന്നുള്ള അഭിമാനവും മമ എന്നുള്ള അഭിമാനവും ഇല്ലാത്തവന് പ്രമാതൃത്വ അനുപത്വം പ്രമാതൃത്വം ഉണ്ടാകത്തില്ല എന്നാണ്. ദേഹേന്ദ്രിയാദികളെ ദേഹത്തിൽ അഹം എന്നുള്ള അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഞാനെന്ന് പറയുന്നത്. നീ ആരും ഞാൻ. അപ്പൊ അവിടെ ദേഹത്തിൽ അഹം അഭിമാനമുള്ളതുകൊണ്ടാണ് ഞാൻ. ഞാൻ ദേഹമെന്ന് നമ്മൾ സാധാരണ പറയാറില്ല, പക്ഷെ ഞാനെന്ന് പറഞ്ഞിട്ട് ദേഹത്തെ തൊട്ട് കാണിക്കും. അപ്പോൾ ദേഹം എന്ന് ഞാൻ എന്നുള്ള ആ ബോധം ഊന്നി നിൽക്കുന്നത് ദേഹത്തിലാണ്. അതുകൊണ്ടാണ് ശരീരത്തെ തൊട്ട് കാണിക്കുന്നത്. അപ്പൊ ദേഹത്തിൽ അഹം എന്ന് പറയുന്ന അഭിമാനമുണ്ട്, അതേ ദേഹത്തിൽ തന്നെ എന്റേത് എന്നുള്ള അഭിമാനമുണ്ട്, ഇന്ദ്രിയങ്ങളിൽ ശരീരാവയവങ്ങളിൽ എന്റേതെന്നുള്ള അഭിമാനമുണ്ട്. ഇത്തരം അഭിമാനം ഇതിനാണ് അധ്യാസം എന്ന് പറഞ്ഞത്. അത് മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പൊ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ, ഇങ്ങനെ ഒരു അഭിമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു അധ്യാസം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇത് ധർമ്മി അധ്യാസം. ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവം ഉണ്ടാവുക നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ധർമ്മി അധ്യാസമാണ്. അങ്ങനെയുള്ളൊരു അധ്യാസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അഹം ഞാൻ മമ എന്റെ എന്നുള്ള അഭിമാനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, പ്രമാതൃത്വം അനുഭവത്തു, പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. ഞാൻ പ്രമാതാവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയായ അറിവുള്ളവനാണ് എന്നുള്ള ആ ഭാവം ഉണ്ടാകത്തില്ല. പ്രമാതാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, പ്രമ ആശ്രയിച്ചിരിക്കുന്നവൻ, അതാണ് പ്രമാതാവ്. ഞാൻ പുസ്തകം എന്ന് അറിയുമ്പോൾ അറിവ് എന്നിലിരിക്കുന്നു, ആ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന ഞാൻ പ്രമാതാവായി. അപ്പോൾ എന്നിൽ പ്രമാതാവിന്റെ ഭാവം വരുന്നു, ഞാൻ പ്രമാതാവാണ് എന്നുള്ള ഒരു അവസ്ഥ വരുന്നു, അതിനാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഭാവം, ആ വസ്തുവിന്റെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്വം ത എന്ന് പദത്തിന്റെ അവസാനം ചേർക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നു, മനുഷ്യത്വം, ബ്രാഹ്മണത്വം എന്നെല്ലാം പറയുന്നത് ത്വം ചേർക്കുന്നതിനു വേണ്ടി, ആ വസ്തുവിന്റെ സവിശേഷതയെ, അവസ്ഥയെ, ധർമ്മത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രമാതാവിന്റെ സ്വഭാവം, അതിനാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. ആ പ്രമാതാവിന്റെ സവിശേഷത, ആ പ്രമാതാവ് എന്നുള്ള ഭാവം, അത് വരണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ അധ്യാസം സംഭവിക്കണം. ഇത്തരം അഭിമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലേ ഞാൻ എന്നുള്ള ഭാവം വരത്തുള്ളൂ. പ്രമാതാവ് ഞാനെന്ന് അഭിമാനിക്കുന്നുണ്ട്, അതായത് അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഈ അഭിമാനം ജീവനാണ് ഉള്ളത്, ഞാൻ എന്നുള്ള അഭിമാനം ഉള്ളവനാണ്. ഞാൻ എന്നുള്ള അഭിമാനത്തെ അഹങ്കാരം എന്ന് പറയുന്നു. ഞാൻ എന്നുള്ള അഭിമാനം എവിടെയാണോ നിലനിൽക്കുന്നത് അതിനെ ജീവനെന്ന് പറയുന്നു. ആ ജീവൻ എപ്പോഴാണോ ഞാനിതിനെ അറിയുന്നു എന്ന ഭാവത്തിലെത്തിച്ചേരുമ്പോൾ അതേ ജീവനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. അഹങ്കാരം, ജീവൻ, പ്രമാതാവ്, ജീവന്റെ തന്നെ രണ്ട് ഭാവമാണ് അഹം എന്നുള്ളതും പ്രമാതൃത്വം എന്ന് പറയുന്നത്. ജീവൻ എപ്പോഴാണോ അറിയുന്നവനായിരിക്കുന്നത് അപ്പോൾ അത് പ്രമാതാവാകുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അന്ധക്കരണമെന്ന് പറയുന്ന ഒരു ഉപാധി, ആ ഉപാധിയോട് വ്യാപിച്ച് അല്ലെങ്കിൽ ആ ഉപാധിയോട് വ്യാപിച്ച് ആത്മചൈതന്യം നിൽക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. അതിന് ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നത് എന്താണ്? ആത്മാവിന് അന്ധക്കരണം വിശേഷണമായിരിക്കുമ്പോൾ ആ ആത്മാവിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു എന്ന് പറയും. വിശേഷണമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, ആത്മചൈതന്യം ആ അന്ധക്കരണത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ, വ്യാപിച്ചിരുന്നുകൊണ്ട് വിഷയങ്ങളെ അറിയുമ്പോൾ അറിയുന്നവന് പ്രമാതാവ്. അപ്പോൾ വിഷയങ്ങളെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് ആ ആത്മാവ് എത്തണമെങ്കിൽ ആ ആത്മചൈതന്യം ഈ അന്ധക്കരണത്തിലേക്ക് വ്യാപിക്കണം. ഈ അന്ധക്കരണം ആത്മചൈതന്യത്തിലേക്ക് വ്യാപിക്കുക, അതിനെയാണ് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുന്ന അധ്യാസം എന്ന് പറയുന്നത്. ഇതരേതര അധ്യാസം, അന്യോന്യ അധ്യാസം എന്ന് പറയുന്നത് അത് തന്നെ. അങ്ങനെയുള്ള ആ അധ്യാസം, അതാണ് പ്രമാതൃത്വം, പ്രമാതാവ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ആത്മാവിനുണ്ടാകുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതിനെ ജീവനെന്ന് പറയുന്നത്. അത് കർത്താവും ഭോക്താവും പ്രമാതാവും എല്ലാമായിരിക്കുമ്പോൾ അതിനെ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേക ഭാവത്ത് അറിയുന്നവനായിരിക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. പറയുന്നു, ഈ അഹം മമ അഭിമാനം കൂടാതെ പ്രമാതൃത്വം ഈ ആത്മാവിൽ ഉണ്ടാകത്തില്ല, അനുഭവത്തോ എന്നാണ്. പ്രമാതൃത്വം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രമാണ പ്രവൃത്തി അനുഭവത്തെ, പ്രമാണ പ്രവർത്തനം നടക്കുന്നില്ല. ഞാൻ പ്രമാതാവ് ആകുമ്പോഴാണ്, അറിയുന്നവനാകുമ്പോഴാണ് അറിവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. അറിവിന് വേണ്ടിയുള്ള പ്രവൃത്തി എന്താണ്? ഉള്ളിലിരിക്കുന്ന അന്ധകരണം വിഷയത്തിലേക്ക് വ്യാപിക്കുക, അതാണ് അറിവിന് വേണ്ടിയുള്ള പ്രവൃത്തി. അപ്പൊ ആ പ്രവൃത്തി, അതിനാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രമാണ പ്രവൃത്തി പ്രമാതാവ് ഉണ്ടെങ്കിലേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അറിയുന്നവൻ ഉണ്ടെങ്കിലേ അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്നാണ്. ഇതിനെല്ലാം എന്ത് വേണം? അഹം മമ അഭിമാനം കാരണമാണ് എന്നുവെച്ചാൽ അധ്യാസം കാരണമാണ് എന്നർത്ഥം. അപ്പോൾ പ്രമാതൃത്വം പ്രമാണ പ്രവൃത്തി ഇതെല്ലാം അധ്യാസം കൊണ്ടേ സംഭവിക്കുന്നുള്ളൂ. നഹി ഇന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി. ഇന്ദ്രിയാണി അനുപാതായ, ഇന്ദ്രിയങ്ങളെയും മറ്റും ആശ്രയിക്കാതെ സ്വീകരിക്കാതെ, ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കാതെ, അപ്രവൃത്തി അനുപാതായ, ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി വ്യവഹാര, പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്ന സംഭവതി. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലേ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ എന്നാണ്. അതിനും അപ്പോൾ അധ്യാസം കാരണമാണ്. അധ്യാസം ഉണ്ടാകുന്നു, അവിടെ പ്രമാതൃത്വം ഉണ്ടാകുന്നു, അറിയുന്നവൻ അവിടെ വരുന്നു. അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം. അതായത് നമ്മുടെ കണ്ണടക്കുകയും തുറക്കുകയും വേണം, ചെവി കൊണ്ട് കേൾക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. എന്നുവെച്ചാൽ അധിഷ്ഠാനമന്തരേണ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവം. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിലോ അതിനൊരു ആധാരം വേണം. ഇന്ദ്രിയങ്ങൾ എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു? ഈ ശരീരത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ആശ്രയിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സ്ഥൂലമായ അധിഷ്ഠാനം ഈ സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിലൂടെയാണ് ഇന്ദ്രിയങ്ങൾ ബാഹ്യദേശത്തേക്ക് പോകുന്നത്. അതിന് സഹായിക്കുന്ന എന്താണ്? സൂക്ഷ്മ ശരീരമാണ്. അതാണ് അധിഷ്ഠാന മന്ദരേണ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന അധിഷ്ഠാനം. അത് അന്തരേണ കൂടാതെ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി. ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരം പ്രവൃത്തി എന്ന സംഭവതി സംഭവിക്കത്തില്ല എന്നർത്ഥം. അതിനും അധ്യാസം ആവശ്യമാണെന്നർത്ഥം. ചൈതന്യം ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ശരീരം ചൈതന്യവത്തായി ആ ശരീരത്തിനോട് ഇന്ദ്രിയം താതാത്മ്യപ്പെട്ട് ആ ഇന്ദ്രിയവും ചൈതന്യവത്തായാൽ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമുള്ളൂ എന്നാണ്. ബാഹ്യമായി കാണുന്ന ഇന്ദ്രിയങ്ങളെല്ലാം മൃതശരീരത്തിനുമുണ്ട്, അവിടെ പ്രവർത്തനം നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ചൈതന്യ താതാത്മ്യം ആ ശരീരത്തിലില്ല, അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ അവിടെയില്ല. സ്ഥൂല ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം, കണ്ണടയ്ക്കുക തുറക്കുക, ഇതൊന്നും മൃതശരീരത്തിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ചൈതന്യ താതാത്മ്യമില്ല, അധ്യാസമില്ല. അതുകൊണ്ട് അപ്പം മരണമെന്ന് പറയുന്നതിന്റെ വാസ്തവത്തിൽ എന്താണ്? ഈ സ്ഥൂല ശരീരത്തോടുള്ള അധ്യാസം താൽക്കാലികമായി വിടുന്നതാണ് മരണം. അതാണ് മരണം എന്ന് പറയുന്നത്. താൽക്കാലികമായി വിടലല്ല, വിടലാണ് നിത്യമായിട്ടുള്ള വിടലല്ല. അപ്പോൾ മരണം സംഭവിക്കുന്നു. സ്ഥൂല ശരീരത്തോടുള്ള അധ്യാസം തൽക്കാലത്തേക്ക് വിട്ടു. അധ്യാസം നിലനിൽക്കും. സൂക്ഷ്മ ശരീരത്തിനും സൂക്ഷ്മ ഇന്ദ്രിയങ്ങളിലും അന്ധകരണത്തിനും എല്ലാം അധ്യാസം തുടരുന്നു. പക്ഷേ സ്ഥൂല ശരീരവുമായിട്ടുള്ള അധ്യാസം വിടുന്നു. അപ്പോൾ സ്ഥൂല ശരീരത്തിൽ താതാത്മ്യ അധ്യാസമില്ലാത്തതുകൊണ്ട് സ്ഥൂല ശരീരത്തിൽ ചൈതന്യമില്ല. ചൈതന്യമില്ലാത്തതുകൊണ്ട് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതിനോട് പറയുന്നത് എന്താണ്? അധിഷ്ഠാനമന്ദരേണ ഈ അധിഷ്ഠാനം കൂടാതെ എന്ന് വെച്ചാൽ ചൈതന്യവത്തായ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ഇന്ദ്രിയങ്ങളിൽ ചൈതന്യം പ്രസരിക്കാതെ വ്യവഹാര സംഭവതി. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സംഭവിക്കത്തില്ല. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ അവിടെയും അധ്യാസം സംഭവിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിനും അധ്യാസമുണ്ട്, അതുകൊണ്ട് അവിടെ ഇന്ദ്രിയങ്ങൾ ചൈതന്യവത്തായി സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കും, പക്ഷേ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കത്തില്ല. എന്നാൽ അധ്യസ്ഥ അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയതി എന്ന് പറയുന്നു. അനധ്യസ്ഥ ആത്മഭാവേന, ആത്മഭാവം ഞാനെന്ന ഭാവം, ആ ഞാനെന്ന ഭാവത്തെ ആരോപിക്കാതെ അനധ്യസ്ഥമായി, ഞാനെന്ന ഭാവത്തെ ആരോപിക്കാതെ ഉള്ള ദേഹേന, ദേഹം കൊണ്ട്, ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവം കൂടാതെ കശ്ചിത് നവ്യാപ്രിയതേ, ആരും തന്നെ വ്യാപരിക്കുന്നില്ല എന്നാണ്. ദേഹത്തിൽ ഞാനെന്നുള്ള ഒരു ഭാവം വരാതെ ആരും തന്നെ വ്യാപരിക്കുന്നില്ല. കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒരാളെയും വിടുന്നില്ല. എവിടെയെങ്കിലും ദേഹം കൊണ്ടുള്ള പ്രവൃത്തി കാണുന്നുണ്ടോ, അത് കശ്ചിത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രം എടുക്കരുത്, സർവ്വപ്രാണികളെയും എടുത്തോണം. ഉറുമ്പും പാറ്റയും പുഴുവും എല്ലാം എടുക്കാം. എവിടെയെങ്കിലും ശരീരം കൊണ്ടുള്ള പ്രവൃത്തി കാണുന്നുണ്ടോ, വൃക്ഷ ലതാദികളെയും എല്ലാം എടുക്കാം. അവിടെയെല്ലാം എന്താണ്? ചൈതന്യം എവിടെയുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? അധ്യസ്ഥ ആത്മഭാവമുണ്ട്, ഞാനെന്നുള്ള ഭാവമുണ്ട്. ആത്മഭാവം ഞാനെന്ന ഭാവം അതുണ്ട്. അത് സ്ഥൂലമായിരിക്കും, മനുഷ്യനിൽ അത് സ്ഥൂലമായി പ്രകടമാവും. ബോധത്തിന്റെ വികാസ പരിണാമം കൂടിയിരിക്കുന്നിടത്ത്, കൂടുതൽ വികസിച്ചിരിക്കുന്നിടത്ത് ആ ഞാനെന്നുള്ള ഭാവം സ്ഫുടമായിരിക്കും. ക്ഷുദ്രജീവികളിലൊക്കെ ആ ഭാവം കുറവായിരിക്കും. പ്രാണികളും അപ്പോൾ മലയാളത്തിൽ തന്നെ ഞാനെന്ന് പറയുമോ എന്ന് ചിന്തിക്കരുത്. ഞാനെന്ന് മലയാളത്തിലാണ് പറയുന്നത്. ഈ പ്രാണികൾക്കെല്ലാം ഈ ഭാഷ വശമുണ്ട്, അവരുമില്ല ഇതുപോലെ ഞാനെന്ന് പറഞ്ഞിട്ടാണോ പ്രവർത്തിക്കുന്നത്, മോക്ഷവും ലതകളും എന്നൊന്നും ചോദിക്കരുത്. അവിടെ എന്തുണ്ട്? ചൈതന്യത്തിന്റെ സ്ഫുരണം അവിടെയുണ്ട്, സർവപ്രാണി. ആ ചൈതന്യ സ്ഫുരണം എന്തുണ്ട്? അതിന്റെ സ്ഥൂല ശരീരത്തിലുണ്ട്. അധ്യസ്ഥാത്മഭാവം എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ദേഹത്തോടുകൂടി, ചൈതന്യ സ്ഫുരണത്തോടുകൂടി, ആ ദേഹത്തോടുകൂടി ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഷയിൽ, പക്ഷേ മൃഗാദികളുടെ ഭാഷയിൽ, അങ്ങനെയുള്ള ഒരു ബോധത്തോടുകൂടി അനുഭവത്തെ പ്രകടമാക്കുന്നതിനുള്ള ഉപാധി മാത്രമാണ് ഭാഷ. ഭാഷയല്ല അനുഭവം. ഭാഷ എന്ന് പറയുന്നത് ഏതുമാകാം, അതെന്ത് ചെയ്യുന്നു, അനുഭവത്തെ വിനിമയം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി, ആശയവിനിമയത്തിനുള്ള ഉപാധി. അത് ഏത് ഭാഷയുമാകാം, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, അനുഭവത്തെ സ്ഫുരിപ്പിക്കുന്നു ഭാഷ, അല്ലെങ്കിൽ അനുഭവത്തെ വിനിമയം ചെയ്യിക്കുന്നു ഭാഷ. ആ ഭാഷയിലുള്ള കാര്യം അനുഭവത്തിലാണ്. അപ്പോൾ ആ ചൈതന്യത്തെക്കുറിച്ചുള്ള സ്ഫുരണം, ആ സ്ഫുരണം സ്ഥൂലദേഹത്തിലേക്ക് വ്യാപിക്കാതെ ഇന്ന കശ്ചിത് വ്യാപ്രിയതേ, ഈ ലോകത്താരും പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ചോദിക്കും നമ്മൾ, നമുക്കെപ്പോഴും ഉത്കണ്ഠയുള്ള ജ്ഞാനിയെ കുറിച്ചാണ്. അപ്പോൾ ജ്ഞാനിയോ? അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയും പ്രതിക്കൂട്ടിലാവും. മുക്തനും പറയുന്നു അതെ, ജ്ഞാനിയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അടുത്തതിനെ കുറിച്ച് പറയും. ദേഹത്തിൽ ചൈതന്യ സ്ഫുരണമില്ലാതെ ദേഹം കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ആ ചൈതന്യ സ്ഫുരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണെന്ന് തോന്നുന്നു, ഞാൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ചിലർ മനഃപൂർവ്വം ഞാനെന്ന് പറയാതിരിക്കും ജ്ഞാനിയാകാൻ വേണ്ടി. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനിയാവും. അപ്പം ജ്ഞാനിയാണെന്ന് നമ്മൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനെന്ന് പറയാതിരിക്കണം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനിയാവും. അപ്പം ജ്ഞാനിയാണെന്ന് നമ്മൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനെന്ന് പറയാതിരിക്കണം. അങ്ങനെ പറയാതിരുന്നോണ്ട് രക്ഷപ്പെടാൻ നോക്കത്തില്ല. ഞാനുണ്ടായിരിക്കും എന്നാണ് ജ്ഞാനിക്ക്. അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന കശ്ചിത് ന വ്യാപ്രിയതി എന്നാണ്. അതായത് ചൈതന്യത്തിന്റെ സ്ഫുരണം വേറെ, അഹംഭാവം വേറെ. ഞാനെന്ന് പറയരുതെന്ന് പറയുന്നത് അഹംഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അഭിമാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്ഫുരണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഫുരണത്തെ ഞാനെന്നുള്ള ഭാഷ കൊണ്ട് വിനിമയം ചെയ്യുന്നതുകൊണ്ട് ജ്ഞാനിക്ക് അപകടമൊന്നും പറ്റത്തില്ല. അതിനു പകരം വേറെ ഏതെങ്കിലും ഭാഷ ഉപയോഗിച്ചാലും സ്ഫുരണത്തിൽ വ്യത്യാസം വരുന്നില്ല. അഹംഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് പറയരുതെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. പറയുന്നു അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന. ഈ ശരീരത്തിലോട്ട് ചൈതന്യ സ്ഫുരണത്തെ കൂടാതെ, ചൈതന്യത്തിലോട്ട് ഈ ശരീരത്തിലോ, അതുകൂടാതെ ആർക്കും വ്യാപരിക്കാൻ പറ്റത്തില്ല. ആ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ച് ഇന്ദ്രിയങ്ങളിൽ വ്യാപരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഏതസ്മിൻ സർവസ്മിൻ അസതി, ഇതൊന്നും കൂടാതെ, ഏതസ്മിൻ സർവസ്മിൻ അസതി, ഇത് യാതൊന്നും കൂടാതെ എന്താണ്, അസംഗസ്യ ആത്മനഹ പ്രമാതൃത്വം ഉപപദ്യതേ, ആത്മാവ് അസംഗമാണ്, അതിൽ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അധ്യാസം സംഭവിക്കാതെ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അതായത് പ്രമാ, ജ്ഞാനിക്ക് പ്രമേയുണ്ടെങ്കിൽ ജ്ഞാനിയിൽ പ്രമാതൃത്വമുണ്ട്. പ്രമാതൃത്വം ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ അധ്യാസം സംഭവിച്ചിരിക്കുന്നു. അജ്ഞാനിക്കും അതുപോലെ തന്നെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനി പറയും. രണ്ടിടത്തും സംഭവിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും വ്യത്യാസമാണ്. സംഭവിക്കുന്നില്ല എന്നിടത്തുള്ള വ്യത്യാസം എന്താണെന്ന് അടുത്ത് പറയും. സർവസ്മിൻ അസതി, ഇതൊന്നും കൂടാതെ എന്താണ്, അസംഗസ്യ ആത്മനഹ പ്രമാതൃത്വം ഉപപദ്യതേ, അസംഗനായിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അതായത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നർത്ഥം. പറഞ്ഞു വരുമ്പോൾ എന്തായി, അവിദ്യ ഉണ്ടെങ്കിലേ വിദ്യ ഉണ്ടാകുമെന്നായി. നമ്മുടെ സംശയം എന്തായിരുന്നു, അവിദ്യ കൊണ്ട് വിദ്യ ഉണ്ടാകുമോ എന്നാണ്. ഇവിടെ ഇപ്പോൾ പറയുന്ന എന്താണ്, പറഞ്ഞു വന്ന എന്താണ്, വിദ്യ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അവിടെ അവിദ്യ ഉണ്ടായിരിക്കണം, അവിദ്യയില്ലെങ്കിൽ വിദ്യയുമില്ല എന്നാണ്. അവിദ്യയില്ലാത്തവന് വിദ്യയുടെ ആവശ്യമില്ല. അവിദ്യയില്ലാത്ത എന്താണ്, അതാണ് പറഞ്ഞ അസംഗസ്യ ആത്മനഹ. അസംഗമായിരിക്കുന്ന ആത്മാവിൽ അവിദ്യയുമില്ല വിദ്യയുമില്ല എന്നാണ്. അവിടെ രണ്ടുമില്ല. അവിദ്യ വേണമോ, അവിടെ അവിദ്യ മുൻപേ ഉണ്ടായിരിക്കണം. അവിദ്യ ആശ്രയിച്ചേ വിദ്യ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ രണ്ടുമില്ലാതിരിക്കണം, അസംഗമായിരിക്കണം എന്നാണ്. എന്നുവെച്ചാൽ പ്രമാതൃത്വം അന്തരേണ പ്രമാണ പ്രവൃത്തിരസ്തി, പ്രമാതൃത്വം കൂടാതെ പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അറിയുന്നവനില്ലാതെ അറിവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവൃത്തികളും സംഭവിക്കത്തില്ല എന്നർത്ഥം. തസ്മാത്, അതുകൊണ്ടെന്താണ്, അവിദ്യാവത് വിഷയാണി ഏവ, അവിദ്വാന് തന്നെയാണ്, അവിവേകിക്ക് തന്നെയാണ് പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി ച. പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും വേദവും ശാസ്ത്രങ്ങളും എല്ലാം അജ്ഞാനിക്കാണ്. ഈ ശാസ്ത്രം, ശാസ്ത്ര അഭ്യസനം, ഇതെല്ലാം അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രമാണങ്ങളും, ഗുരുവും ഗുരു ഉപദേശവും ശിഷ്യനും ശിഷ്യന്റെ ജ്ഞാനപ്രാപ്തിയും എല്ലാം എന്താണ്, ഇതെല്ലാം അവിദ്വാനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മുടെ സംശയം വരുന്നത് എന്താണ്, അപ്പം ജ്ഞാനിക്കോ പറയുന്നു. പശ്വാദി അവിശേഷ ജ്ഞാനീ, ഇക്കാര്യത്തിൽ എന്താണ് പശ്വാദിഭി അവിശേഷ എന്ന് വെച്ചാൽ തുല്യത്വ. ജ്ഞാനിയുടെ മനുഷ്യനോടല്ലോ ഉപദേശിക്കുന്ന ഉപമിക്കുന്നത് മൃഗത്തോടാണ്. പശു എന്ന് വെച്ചാൽ മൃഗം, മലയാളത്തിലെ പശുവല്ല. മലയാളത്തിൽ പശു എന്ന് പറഞ്ഞാൽ പാല് കറക്കുന്ന പശു, സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം. സംസ്കൃതത്തിൽ ആടിനെയും പശു എന്നാണ് വിളിക്കുന്നത്. പശുവാദിവി എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് തുല്യമാണ് എന്നർത്ഥം. ആരെ? ഇക്കാര്യത്തിൽ ജ്ഞാനിയും. അതായത് വ്യവഹാരത്തിന്റെ കാര്യത്തിൽ പ്രമാണ പ്രമാതൃത്വ വ്യവഹാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയും പശുവാദിഭി അവിശേഷ എന്ന് വെച്ചാൽ തുല്യത്വ, മൃഗങ്ങൾക്ക് സമമാണ് എന്നർത്ഥം. അത്രയും ജ്ഞാനി മോശമാക്കിയോ? ആർക്കും പ്രയാസം തോന്നരുത്. ജ്ഞാനിയും മൃഗങ്ങളോട് ഉപമിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നു എങ്ങനെയാണ്. യഥാഹി, അത് പറയാം. ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പശ്വാദേഹ ശബ്ദാദിഭി ശ്രോത്രാദീനാം സംബന്ധേ സതി ശബ്ദാദി വിജ്ഞാനേ പ്രതികൂലേ ജാതേ തതോ നിവർത്തന്തേ. എങ്ങനെയാണ് ജ്ഞാനിയും മൃഗങ്ങൾക്ക് തുല്യമാകുന്നത്? പശ്വാദേഹ, മൃഗങ്ങളും മറ്റും പക്ഷിമൃഗാദികളെല്ലാം. എന്തിനു പക്ഷിമൃഗാദികൾ മാത്രമല്ല, വൃക്ഷലതാദികൾ പോലും. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി, അവിടെ സംഭവിക്കുന്നുണ്ട് പ്രമാണ വ്യവഹാരം. അവയ്ക്കുമുണ്ട് ഇന്ദ്രിയങ്ങൾ, പക്ഷിമൃഗാദികൾക്കുമുണ്ട്. നമ്മുടെ പശുവിനെ തന്നെ എടുക്കാം. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ, നമ്മളതിനെ സ്നേഹത്തോടുകൂടി അടുത്ത് നിന്നിട്ട് ബാബ എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശബ്ദവുമായിട്ട് അതിന്റെ ശ്രോത്ര ഇന്ദ്രിയത്തിന് സംബന്ധം ഉണ്ടാകും. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി, ശബ്ദാദികൾക്ക് ശ്രോത്രേന്ദ്രിയവുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദാദി വിജ്ഞാനെ പ്രതികൂലേ ജാതേ. പശു നമ്മുടെ കൃഷി കയറി തിന്നുകയാണെങ്കിൽ, വിള നശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശബ്ദം എന്തായിരിക്കും? പ്രതികൂലമായിരിക്കും. ശബ്ദാദി വിജ്ഞാനെ പ്രതികൂലേ ജാതേ, അതിന് മനസ്സിലാകും.
2: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ആ തത്വജ്ഞാനം ഒന്നായ ആ തത്വജ്ഞാനം അവിടെ അജ്ഞാനാദികളെല്ലാം മാറി പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ വിഷയം? ഇവിടെ നമുക്കറിയാം നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. ഇവിടെ എന്താ വിഷയം? അങ്ങനെ ഒരു തത്വം ജ്ഞാനമായി, അല്ലെങ്കിൽ ജ്ഞാനം തന്നെ തത്വമായി സംശയാദികളൊന്നും കൂടാതെ പ്രകാശിക്കുന്നു എന്ന് പറയും. ഇവിടെ വിഷയം താൻ തന്നെ, അതാ വ്യത്യാസം. ബാക്കി പ്രാപഞ്ചികമായ ഓരോ വസ്തുവിന്റെ തത്വത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോഴും അവിടെ വിഷയം അന്യമായി പോകും. ഇതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ വിഷയം അനന്യമായിരിക്കുന്നു, താൻ തന്നെയായിരിക്കുന്നു. തന്നിലുള്ള അജ്ഞാനാദി ദോഷങ്ങൾ മാറി അതിനെ പറയുന്ന സ്വസ്വരൂപ പ്രകാശം, ഇതാണ് തത്വജ്ഞാനം. ഇതല്ല ഇവിടെ പറയുന്ന ഉപാസം. ആ സ്വസ്വരൂപ പ്രകാശം, അതിൽ സംശയമൊന്നുമില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എനിക്ക് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഉണ്ട്. ശരീരാദിബോധം തുടങ്ങുന്ന ഇതെല്ലാം ഈ അജ്ഞാന സംശയ വിവരങ്ങളാണ്. അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഉപാസന അതല്ല എന്നാണ്. ഈ പറയുന്ന തത്വജ്ഞാനം ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതാണോ എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി അവിടെ ഉപാസന നിർദ്ദേശിച്ചിരിക്കുന്നത്. അഭേദബുദ്ധിയിൽ ഉള്ള തത്വജ്ഞാനം തന്നിൽ പ്രകാശിക്കുന്നതിന് താൻ തന്നെ തടസ്സം സൃഷ്ടിക്കുകയാണ്. തന്റെ മനസ്സ് തന്നെ എന്ത് ഈ ദോഷങ്ങളെ കൊണ്ടുവന്നിട്ട് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ പറയുന്നു ഉപാസിക്കുക. അത് ഉപാസിക്കുന്നതിന് ഇന്നത്തെ ഉപാസിക്കും എന്നൊന്നുമില്ല, എന്ത് വേണോ ഉപാസിക്കും. പക്ഷെ വൈദികമായ ഉപാസനയുടെ പ്രത്യേകത എന്താണ്? ഇന്ന ഉപാസനയ്ക്ക് ഇന്ന ഫലം എന്നവിടെ പറയുന്നു. ആ ഉപാസന അനുസരിച്ച് ആ ഫലം ഉണ്ടാകും, അത് ധ്യാനം. ആ വൈദികമായ ഉപാസന കാലം കൊണ്ട് മാറി മാറി വന്നിട്ട് ഇന്നത്തെ ദേവത ഉപാസനകളും ക്ഷേത്ര ഉപാസനകളും മറ്റ് തന്ത്രമന്ത്ര ഉപാസനകളും ഒക്കെയായി മാറി. ആ വൈദിക ഉപാസന മാറിയതാണ്. അങ്ങനെ മാറുന്നതിനും ഒരു കാരണമുണ്ട്. കാരണം ഈ പറയുന്ന വൈദിക ഉപാസന വൈദികനെ സാധ്യമാകും. അശ്വമേധം എന്തെന്നറിയാത്തവന് അശ്വമേധ ഉപാസനങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അസംബന്ധമായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ജീവിതമായിട്ടൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. കാരണം വൈദിക ജീവിതമല്ല. ഇന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ സ്മാർത്ഥമാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഉപാസനകളൊക്കെ ആയിട്ട് കാലം കൊണ്ട് എല്ലാം മാറിപ്പോയി. എന്നാണ് തത്വജ്ഞാനം ഉപാസന അല്ല എന്ന് മനസ്സിലാക്കാനെങ്കിലും ഇത് സഹായിക്കും. പല രീതിയിലും രണ്ടിനെയും ഒന്നായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ആ ഇനി മറ്റൊന്നുണ്ട്, തത്വജ്ഞാനത്തെ അംഗീകരിക്കാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉപാസനയാണ് പരമപ്രധാനം. ഉപാസനയേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. തത്വജ്ഞാനമില്ല, ഉപാസന മാത്രമേ ഉള്ളൂ. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. തത്വജ്ഞാനമാണ് മുഖ്യം, രണ്ടാമത് ഉപാസന. ഇങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു വേദജാനാതി അറിയുന്നു എന്ന് പറയുമ്പോൾ ഇത് ഉപാസനയാണ് തത്വജ്ഞാനമല്ല എന്നറിയുന്നു. അല്ലെങ്കിൽ ഇവിടെ ആശയപ്പെടുത്തുന്നു വ്യാഖ്യാനങ്ങളൊക്കെ.

ഭക്തി പോയി. കഥ പറയുന്നതിന് ഒരാൾ പരാതി നേരിട്ട് പറഞ്ഞതാ, ഭക്തി നഷ്ടപ്പെട്ടു പോയി. ശരി, ഭക്തി നഷ്ടപ്പെട്ട് ആയിക്കോട്ടെ, ഈ പറയുന്ന തത്വം ഞാൻ ഒട്ട് കിട്ടിയതുമില്ല. രണ്ടാമത്തെ നഷ്ടം, ഒന്ന് കയ്യിലുണ്ടായിരുന്ന സാധനം പോയി, രണ്ടാമത് തത്വം ഞാൻ എൻ്റെ കുറ്റമല്ല. രണ്ട് കാര്യത്തിൽ ഇതുണ്ടായിരുന്ന ഭക്തിയാണെങ്കിൽ എന്തായാലും അത് നഷ്ടപ്പെടത്തില്ല, ഉറപ്പാണ്. അപ്പം നേരത്തെ കയ്യിലുണ്ടായിരുന്നത് ഭക്തിയല്ല, ഞാനത് ആളിനോട് നേരിട്ട് പറഞ്ഞില്ല, അതിനെൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വട്ടെന്ന് പറയും, അത് നഷ്ടപ്പെട്ടു. നന്നായി, ബുദ്ധി തെളിഞ്ഞു. പക്ഷെ അത് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ചിലപ്പോൾ തല്ലു കിട്ടും. കുറച്ചൊരു ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നു, അത് മാറി. അത് മാറുന്നതിനായി തത്വവിചാരം അത്രയെങ്കിലും മാറി കിട്ടിയല്ലോ. പിന്നെ ഇനി ശരിയായ തത്വബോധം ഉണ്ടായിക്കോളൂ. ഇത് മാറിയല്ലോ, ഇതിന് തടസ്സമായിരുന്നു, മാറിയല്ലോ. അതാണ് എൻ്റെ സമാധാനം. ഭക്തി ശരിയായ ഭക്തിയാണെങ്കിൽ അത് മാറത്തില്ല, മാറുന്നതല്ലല്ലോ. പലരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ഭക്തി പോയിട്ട് വരേണ്ട ഒന്നാണ് തത്വജ്ഞാനം. ആദ്യം ഭക്തി വരണം, പിന്നെ അത് അവിടെ നിന്ന് പോകണം, പിന്നെ മൂന്നാമത് തത്വജ്ഞാനം വരണം. അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നു. അതും ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് അതും പറയുന്നു. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും എന്ന് പറയുന്നതിനൊന്നും വ്യത്യാസമില്ല, അതും അറിയാം. എന്നാലും അതൊന്നും എപ്പോഴും മനസ്സിരിക്കത്തില്ല. അതാ പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്ന അതിനെക്കുറിച്ചുമല്ല, വൈദിക ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. തത്വജ്ഞാനവും ഭക്തിയും എല്ലാം ഒന്ന് തന്നെ, ഒന്ന് പോയിട്ട് വേറെ ഒന്ന് വരേണ്ട സാധനമൊന്നുമല്ല. ഇതുകൊണ്ട് ഏതെങ്കിലും പോയി എന്ന് കരുതുകയാണെങ്കിൽ എന്തോ വേണ്ടാത്ത സാധനം പോയി എന്ന് കരുതിയാണ്. പിന്നെ ഇനി തത്വജ്ഞാനം കുറച്ചുകൂടി ക്ഷമിച്ചാൽ മതി, അപ്പോൾ അത് വന്നോളും. എന്തായാലും അതിന് ക്ഷമ വേണം, വരാതിരിക്കാൻ വഴിയില്ല. കാരണം ദോഷം മാറിയാൽ പിന്നെ ഗുണം വന്നല്ലേ പറ്റും. അതുകൊണ്ട് ഉപാസന, ഇവിടെ പറയുന്ന എല്ലാ തരത്തിലുള്ള ഉപാസന, അത് നിരുപയോഗമെന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നു. അത് ഉപയോഗമുള്ളത് തന്നെയാണ്, അതിന് ഫലമുണ്ട്. അതിന് ഭൗതികവും ആധ്യാത്മികവുമായ രണ്ട് തരത്തിലുള്ള ഫലമുണ്ട്. പക്ഷേ വേദജ്ഞാനാദി എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനമായിട്ട് എടുക്കരുത്, ഉപാസന ഭാവന ധ്യാനമായിട്ട് തന്നെ എടുക്കുന്നു. ഹവായത്തി അവധാരണാർത്ഥോ ഭവത്യേ വേദി അസ്മേയും വിധ ഏം വിധർത്ഥം ഭവതി, ഇങ്ങനെ ഉപാസിക്കുന്നവൻ ഇന്ന ഫലമുണ്ടാകും. ഇത്രയും ഉപാസനയെക്കുറിച്ച് ഉപാസനയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ അദ്വൈതത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഷ്യമോ പ്രാമാണികമായ ആചാര്യന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളോ അല്ല. അപ്പോൾ അവിടെ നിന്നും ഈ തത്വജ്ഞാനവും ഉപാസനയും ഭാഷകാരം ഇത്രയും വ്യക്തമായി വേർതിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേർതിരിക്കാതെ എഴുതുന്നത്. അതുകൊണ്ട് വായിക്കുന്നവർക്കൊക്കെ ആശയക്കുഴപ്പം വരും, എന്തായി പറയുന്നു, എന്താ ഇതിൻ്റെ വിശേഷതകൾ. പലപ്പോഴും ഉപാസനയെ തത്വജ്ഞാനമായിട്ട് തെറ്റിദ്ധരിക്കും. തത്വജ്ഞാനത്തിൻ്റെ ഉപായമാണ് ഉപാസനയെന്ന് ധരിക്കും. അല്ല, ഉപാസനയ്ക്ക് ഫലം നിർദ്ദേശിക്കുന്നുണ്ട്, ഇന്നതാണ്. ആ ഫലത്തെ ഭാഷകാരം അംഗീകരിക്കുന്നുണ്ട്, അതിൻ്റെ ഫലം തത്വജ്ഞാനമാണെന്ന് പറയുന്നില്ല. ഈ ഭാഗം എന്തിനു വ്യാഖ്യാനിച്ചു പറഞ്ഞു, പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്ക് തത്വജ്ഞാനവും വരുന്നുണ്ട് ഉപാസനയ്ക്കിടയ്ക്ക്. ഉപാസന മനസ്സിൻ്റെ ഏകാഗ്രത ഉണ്ടാക്കും, മനഃശുദ്ധിക്ക് സഹായിക്കും. ആ തരത്തിൽ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനും അത് സഹായിക്കും. അതുകൊണ്ടാണ് അത് പ്രയോജനം ഉള്ളതാണെന്ന് പറയുന്നത്. പക്ഷേ രണ്ടിനെയും രണ്ടായി തന്നെ ഗ്രഹിക്കും. ആപോവാർക്കഹ, അടുത്ത് പറയുന്നു, ആപോവാർക്കഹ കപ്പന അസവർക്ക ഇതി ഉച്ചതേ. എന്താണ് ഈ അർക്കൻ? ആപോവയ്യ അർച്ചന അംഗഭൂതാത്ത അർക്കോ അഗ്നി അർക്കസ്യ ഹേതുത്വ അപ്സുജ അഗ്നിപ്രതിഷ്ഠിത അഗ്നി. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്, ആദ്യം ആകാശം, വായു, ജലം, അഗ്നി. അഗ്നി, ജലം, ഭൂമി, അങ്ങനെ തിരിച്ച് അപ്സുജ അഗ്നിപ്രതിഷ്ഠിത എന്ന് പറയും. പരസ്പര ബന്ധമുണ്ട്. ഇവിടെ പറയുന്ന ആദ്യം ജലമായിരുന്നു, ജലത്തിൽ നിന്ന് പിന്നെ പൃഥ്വിയുണ്ടായി. അഗ്നി, അത് വേറെ ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. അഗ്നിയുടെ താപത്തിൽ നിന്ന് ജലമുണ്ടാകുമെന്ന് കാണുന്നുണ്ട്.
എവിടെയെങ്കിലും അഗ്നി മുമ്പൊരിടത്ത് ചർച്ച ചെയ്തു.

0: ദഹിക്കുമ്പോൾ അവിടെ ജലം കാണുന്നു. അഗ്നി ജലത്തെ നശിപ്പിക്കുന്നതാണ്. അഗ്നിയുണ്ടല്ലേ ജലം ആവിയായി പോകുന്നു. എന്നാലും അതിനെ ജലത്തിന് ഹേതുവായും പറയുന്നു. അർച്ചനയുടെ അംഗമാണ് ജലമെന്ന് പറയുന്നു. ആ ജലം തന്നെ അർക്കനെന്ന് പറയുന്നു. അഗ്നിക്ക് ഹേതുവാണ് അർക്കനെന്ന് പറയുന്നു. അപ്സുച്ച അഗ്നി പ്രതിഷ്ഠിത, വേറെ ശ്രുതി വാക്യമുണ്ട്. ജലം അഗ്നിയിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറയുന്നു. ജൈവരാട് രൂപത്തിൽ കാണുന്നു ഈ അഗ്നി. അഗ്നിയിൽ പ്രതിഷ്ഠിതമാണ്. പിന്നെ പിന്നെ സാക്ഷാദേവാർക്കഹ താഹ താസ അപ്രകണ അഗ്നിസുപ്രകണ ഭക്ഷ്യതിരായം അഗ്നിരർക്ക, ഇതെല്ലാം പറയുന്ന ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെയൊന്നും ഭൗതിക സത്യത്തെ അന്വേഷിക്കാൻ പോയത്, ഭൗതിക യാഥാർത്ഥ്യത്തെ അന്വേഷിക്കാൻ പോയത്, അങ്ങനെയെല്ലാം ഭാവന ചെയ്തു കൊടുക്കുക. അതെങ്ങനെ ശരിയാവും? അഗ്നിയിൽ നിന്ന് അർക്കനുണ്ടാവുകയോ, അർക്കനിൽ നിന്ന് അഗ്നി ഉണ്ടാവുകയോ, ഭൗതികമായത് എങ്ങനെ സമർത്ഥിക്കും? അത്തരത്തിന് വേണ്ടിയല്ല പറയുന്നത്. കേവല ഭാവനയ്ക്ക് വേണ്ടി പറയുന്നു. തിരിച്ചും മറിച്ചുമൊക്കെ പറയൂല. തത്ര യഥാപാം ശരൈവ ശരു ദജ്ഞൈവ മണ്ഡഭൂത ആസീ തത് സമഹന്യത സംഘാതമബദ്ധത തേജസ ബാഹ്യന്ത പശ്യമാനം ലിംഗവ്യത്യേന വായു അപാംശര സമഹന്യത. വരുന്ന ജലം, സൃഷ്ടിയിൽ ജലമെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് ഭൗതികമായി പറയുന്ന പോലെ പറയുകയാണ്. ജലത്തിൽ ദധിയുടെ മണ്ഡം പോലെ, എന്നുവെച്ചാൽ തൈര് കടയുമ്പോൾ അതിൻ്റെ മുകളിൽ ഊറിക്കൂടുന്ന വെണ്ണ പോലെ, ജലത്തിൽ ഖനീഭൂതമായ ഒന്നുണ്ടായി. അതാണ് പൃഥിവി എന്ന. എന്തുകൊണ്ട് അത് സംഭവിച്ചു? തേജസ ബാഹ്യന്ത പശ്യമാണ്. ഇതിൽ തേജസ് ഉണ്ടായിരുന്നു. തേജസ് കൊണ്ട് ജലം പതിക്കപ്പെട്ട് തിളച്ചു. ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും ഇതാദ്യം ഒരു ദ്രാവകമായിരുന്നു. പിന്നെ അത് വച്ചുകൂടുകൊണ്ട് അത് ഖനീഭൂതമായി പാർത്ഥിവമായ ഭാഗമുണ്ടായി. ഭൂമി സൃഷ്ടിയെക്കുറിച്ച് ഭൗതികമായി പറയാം. അതുപോലെ പറയുകയാണ് ഇവിടെയും. സ പൃഥിവി അഭാവം, അങ്ങനെ പൃഥിവി ഉണ്ടായി. പക്ഷെ അത് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചു വന്നതാണ്. പിന്നെ അത് അങ്ങനെ ദ്രവീഭൂതമായിരുന്നു, പിന്നെ അത് ഖനീഭൂതമായി. അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ ഇതിനുശേഷമാണ് ഇനി സൂര്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഭൂമിയുടെ സ്ഥിതിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു. ഏയം പൃഥ്വി സ ഭൂതാഭ്യോ അധ്യോ അണ്ഡം അഭിനിവൃത്തം. അപ്പോ ആ ജലത്തിൽ നിന്ന് അണ്ഡമുണ്ടായി, വിരാട് ശരീരമുണ്ടായി എന്നാ പറയുന്നത്. ഈ വിരാട് രൂപങ്ങളെല്ലാം ഉണ്ടായി. അതും ശരിയാണല്ലോ. അഗ്നി, ജലം, അത് മുഖ്യമായി ജലം, ജലത്തിൽ നിന്നാണ് ഈ വിരാട് രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹിരണ്യഗർഭൻ പ്രജാപതി, ഹിരണ്യഗർഭൻ ആ അണ്ഡരൂപത്തിലിരിക്കുന്നു, സൃഷ്ടി ബീജമായിട്ടിരിക്കുന്നു. പ്രജാപതി സൃഷ്ടി നടത്തുന്നു, വിരാട് ഈ സൃഷ്ടി രൂപത്തിലിരിക്കുന്നു. ആ മൂന്നിനെയും കൂടെ ഇവിടെ ചേർത്ത് കാണിക്കുകയാണ്. ഇവിടെ ഈ അശ്വത്തെ ഇതായിട്ട് ഉപാസിക്കുകയാണ്. ഈ അശ്വം എന്ന് പറയുന്നത് യാഗത്തിൽ ഹോമിക്കാനുള്ള ഒന്നല്ല, അതുതന്നെയാണ് ഹിരണ്യഗർഭനായും പ്രജാപതിയായും വിരാട് രൂപത്തിൽ ഇരിക്കുന്നത് എന്നത് അവിടെ ആ ഭാവന ചെയ്യുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സൃഷ്ടിയെക്കുറിച്ച് പിന്നെ പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇത് ഭാവനയിലൊക്കെ എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? സ്ഥലഗ്രാമത്തിലല്ലേ വിഷ്ണുവിനെ ഭാവിക്കാൻ പറ്റും? എവിടെയെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. അതിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട്. ശിവലിംഗം അതിലേ പറ്റൂ ശിവന്. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതിൻ്റെ ആകാരം കൊണ്ടോ രൂപം കൊണ്ടോ തത്വം കൊണ്ടോ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ചില സമാനതകളുണ്ട്. ഹിരണ്യഗർഭനായും പ്രജാപതിയായും വിരാട്ടായും എല്ലാം ആ സമാനതകളെ എടുത്തുകൊണ്ട് ഭാവന ചെയ്യും. ഉപാസനയുടെ രീതി ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി പറയുന്നു, തസ്യാം പൃഥിവ്യാം ഉത്പാദിതായാം സമൃദ്ധു പ്രജാപതിർ അശ്രാമ്യ ശ്രമയുക്ത ബഭൂവ. സൃഷ്ടി പൃഥിവി സൃഷ്ടിച്ചു, ശ്രാന്തനായി സർവോഹി ലോക കാര്യം കൊടുത്തു. അശ്രാമ്യത പിന്നെ വന്ന് വിശ്രമിക്കുന്നു. ലോകത്തിലും അങ്ങനെയാണ് കാണുന്നത്. പ്രജാപതിശ്ച തത് മഹത് കാര്യം യത് പൃഥ്വി സർഗ, പ്രജാപതി എന്ത് ചെയ്തു? ഈ പൃഥ്വിയെ സൃഷ്ടിച്ചു, എന്നിട്ട് വിശ്രമിച്ചു. കിം തസ്യ ശ്രാന്തസ്യ തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തതാഗ്നിഹി തപ്തസ്യ ഖിന്നസ്യ തേജോരസ തേജ ഏവരസ തേജോരസ രസസാരോ നിവർത്തത. നമ്മൾ ജോലി ചെയ്ത് ശരീരം വിയർക്കുമ്പോൾ വിയർപ്പ് വരുന്നു, ക്ഷീണിക്കുന്നവന് വിയർപ്പ് വരുന്നു, അതുപോലെ തേജോരസം ഉണ്ടായി. നിഷ്കോ അഗ്നിഹി സ്വണ്ടസ്യന്തർ വിരാട് പ്രജാപതി പ്രഥജ മഹാകാര്യകാരണ സംഘാതവാൻ ജാത സവൈ ശരീരി പ്രഥമ ഇതി സ്മരണ. ഇവിടെ പറയുന്നു വിരാജോ ധ്യാനാർത്ഥം, ആ വിരാട് രൂപത്തെ ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. വിരാട് ഉത്പത്തിയെ കുറിച്ച് പറയുന്നു. അഗ്നി സോ അണ്ടസ്യന്ത വിരാട് പ്രജാപതി, അഗ്നി എന്ന് പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അഗ്നി പ്രജാപതി ശരീരത്തിൽ നിന്ന് നിർഗമിച്ചു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിന്റെ സർവാത്മക ഭാവത്തെ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നു. പ്രജാപതി അതിനെ ഇനി അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. അങ്ങനെ അഗ്നി ഉണ്ടായി. അടുത്ത് പറയുന്നു ആദിത്യൻ വായു ഇങ്ങനെ നാനാരൂപത്തിൽ അതായി തീർന്നു എന്ന് പറയുന്നു. ആ രൂപത്തിൽ അതിനെ ഭാവന ചെയ്യാൻ വേണ്ടി പറയും. അഗ്നിയായി, ആദിത്യനായി, വായുവായി, നാനാഭാവത്തിൽ കാണുന്നതല്ല ആ പ്രജാപതി തന്നെ. ഹിരണ്യഗർഭനായിരുന്നവൻ തന്നെ പ്രജാപതിയായിരുന്നവൻ തന്നെ വിരാടായി മാറുന്നു ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നു. പറയുന്നു അപോവ അർക്കഹ തദ്യത് അപാം ശര ആസീ തത് സമഹന്യത സപൃഥിവി അഭവൻ തസ്യാം അശ്രാമ്യത് തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തതാഗ്നിഹി സത്രയധാത്മാനം വ്യാകുരത ആദിത്യം തൃതീയം വായും തൃതീയം സയേഷ പ്രാണസ്ത്രേതാ വിഹിതഃ തസ്യ പ്രാചീ ദിക് ദിക്ശിരോ അസൗച അസൗച ഇർമ്മോ അഥാസ്യ പ്രതീജീ ദിക് പുശ്ചം അസൗച അസൗച സത്യോ ദക്ഷിണാച ഉദീജി ച പാർശ്വേ ദ്യോ പൃഷ്ഠം അന്തരിക്ഷം ഉദരം യം ഉരഹ സ ഏഷു അപ്സു പ്രതിഷ്ഠിതോ എത്ര കൗ ചേതി തദൈവ പ്രതിഷ്ഠതി ദേവം വിദ്വാൻ. വിദ്വാൻ ഉപാസിക്കുന്നവൻ തത്വജ്ഞനെന്ന്. എങ്ങനെ ഈ സർവാത്മഭാവത്തെ ഉപാസിക്കുന്നവൻ എങ്ങനെയാണ്? സച്ച ജാത പ്രജാപതി ത്രേധ തൃപ്രകാരം ആത്മാനം സ്വയമേവ കാര്യകാരണ സംഘാതം വ്യാകുലത വ്യഭജത്. ആ പ്രജാപതി തന്നെ എന്നുവെച്ചാൽ ഇവിടെ പ്രജാപതി പറയുന്നത് ആ വിരാട് രൂപത്തിൽ മാറിയ ഹിരണ്യഗർഭൻ. ആദ്യം ബീജരൂപത്തിൽ ഇന്ന് വിരാട് രൂപത്തിലേക്ക് മാറിയപ്പോൾ അയാൾക്ക് പ്രജാപതി എന്ന് ഒന്ന് തന്നെ മൂന്ന് പേരിൽ പറയും. എന്താ ഹിരണ്യഗർഭൻ, എന്താ പ്രജാപതി, എന്താ വിരാട്, ഇതൊക്കെ വേറെ വേറെയാണോ, എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ പറയുന്ന ഇതെല്ലാം ഒന്ന് തന്നെ. ബീജരൂപത്തിലിരിക്കുമ്പോൾ അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയും. സൃഷ്ടി തുടങ്ങുമ്പോൾ അതിനെ പ്രജാപതി എന്ന് പറയും. അത് നാനാരൂപത്തിൽ സൃഷ്ടി രൂപത്തിലിരിക്കുമ്പോൾ അതിനെ വിരാട് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ ഒന്നിനെ തന്നെ. അത് പറയുന്നത് വിരാജോധ്യാനാർത്ഥം. ഹിരണ്യഗർഭൻ സൂക്ഷ്മമല്ലേ, ധ്യാനിക്കാൻ എളുപ്പമല്ല. പ്രജാപതിയും സൃഷ്ടിക്കും മുമ്പുള്ളതാണ്, ധ്യാനിക്കാൻ എളുപ്പമാണ്. പക്ഷെ വിരാട് മുമ്പിലുണ്ട്, നാനാ പ്രപഞ്ച രൂപത്തിലുണ്ട്, അതിനെ ധ്യാനിക്കാൻ സൗകര്യമാണ്. അതാണ് വിരാജോധ്യാനാർത്ഥം, ഉപാസിക്കാൻ സൗകര്യമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ വൈദികമായ ഈ വിരാട്. ഇതിനൊക്കെയാണ് ഗീതയിലും മറ്റും ഈ ഭൂതി വിസ്തരയോഗം എന്നും മറ്റും പറയുന്നത്. വിശ്വരൂപദർശന യോഗത്തിലും ഇതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. സ്വയം ശ്രീകൃഷ്ണൻ തന്നെ ആ വിരാട് രൂപത്തെ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിലും എന്താണ്, അവിടെ തന്നിൽ പലത് താൻ തന്നെ പലതായിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഈ വൈദികമായ അറിവിൻ്റെ സ്വാധീനമാണ് അവിടെ വരുന്നത്. ദൈവം പ്രപഞ്ചത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. മാറിയിരുന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വൈദിക കാഴ്ചപ്പാടല്ല. ഈശ്വരൻ പ്രപഞ്ചാത്മകനായിരിക്കുന്നു എന്ന് പറയും. എവിടെ നിന്നങ്ങനെ പറയുന്നു ഈശ്വരൻ പ്രപഞ്ചാത്മകനായിരിക്കുന്നു, അവിടെയെല്ലാം മനസ്സിലാക്കണം, അതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. തത്വജ്ഞാനത്തിലാണെങ്കിലോ അവിടെ ഈശ്വരൻ പ്രപഞ്ചം എന്ന് രണ്ടായി തിരിക്കാൻ ഒക്കത്തില്ല. ഉപാസനയിൽ അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തിന്റെ നാനാഭാവങ്ങളിൽ ഈശ്വരത്വത്തെ ആരോപിക്കുകയാണ്. തത്വജ്ഞാനത്തിൽ പ്രപഞ്ചം അതിൻ്റെ നാനാഭാഗം അതിൽ ഈശ്വരാരോപണം അതൊന്നുമല്ല, അവിടെ അനന്യബോധം. ആ തത്വത്തിൽ നിന്ന് അന്യമായി ഇതില്ല, പ്രപഞ്ചമില്ല. അവിടെ സർവാത്മകം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലവിടെ ഭേദദൃഷ്ടിയെ ആശ്രയിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഉപാസനയിൽ ഭേദത്തെ ആശ്രയിക്കുന്നു, നാനാരൂപങ്ങളിൽ ഏകരൂപത്തെ ആരോപിക്കുന്നു. അതാണ് വൈദികമായ ജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസം, ഉപാസനയും തത്വജ്ഞാനത്തിലും വ്യത്യാസം. അതായത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ആ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഉപാസനയാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ഈശ്വരനെ ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഭേദബുദ്ധിയുള്ളവനെ അത് പറ്റും. മറിച്ച് തത്വത്തിൽ നിന്ന് അന്യമായി പ്രപഞ്ചം ഇല്ല എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാന ഉപദേശമാണ്. അത് തന്നെയാണ്, അവിടെ നിങ്ങൾക്ക് ഇനി ഭാവനയേണ്ട ആവശ്യമൊന്നുമില്ല. തത്വം തന്നെയാണ് നാം രൂപാത്മകമായി പ്രകാശിക്കുന്നത്. അങ്ങനെ പ്രകാശിക്കുന്നുണ്ട്, തത്വത്തിൽ ഭേദം വരുന്നുണ്ട്. ഇത് ഈശ്വരൻ, ഇത് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരന്റെ ഭാവന ചെയ്യുക, ആ ഭേദം വരുന്നുണ്ട്. ഇവിടെ നിർദ്ദേശിക്കുന്നത് ആ വിരാട് ഭാവനയാണ് നിർദ്ദേശിക്കുന്നത്. ഇവിടെ ഭേദബുദ്ധി ഉള്ളവനോടാണ്, ഭേദബുദ്ധി ഇല്ലാത്തവൻ കർമ്മം ചെയ്യും. ഭേദബുദ്ധിയുള്ളവൻ കർമ്മം ചെയ്യും, സ്വാഭാവികമായിട്ട് കർമ്മത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഉപാസനയ്ക്കും ഭേദബുദ്ധിയാണ് അധിഷ്ഠം. അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നേ ഉള്ളൂ. പറയുന്നതാണ് വ്യക്തതയുണ്ടെന്ന് വിചാരിച്ച് കേൾക്കുന്നതാണ് അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. വിരാട് ഉപാസനയെ കുറിച്ച് പറയുന്നു. വിരാജോ ധ്യാനാർത്ഥം, ധ്യാനത്തിന് വേണ്ടി ആണ് നേരത്തെ ഞാൻ പറഞ്ഞ തത്വജ്ഞാനവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം. തത്വോപാസന അങ്ങനെയും പറയും. സജാജാത പ്രജാപതി ത്രയധാത്തിൽ പ്രകാരം ആത്മാനുസ്വയമേവ കാര്യകാനുസംഗാതം വികുരുത വിഭജത്, അങ്ങനെ പലതാക്കി. അപ്പോൾ ഉപാസനയ്ക്ക് ഒരു അവലംബം വേണം. ഒരാൾ ചോദിക്കും, എന്തിന് ഈ വിരാട് ഈ പ്രപഞ്ചത്തെ വിരാട്ടായിട്ട് ഉപാസിക്കണം, അങ്ങനെ ചെയ്യുന്ന എന്തിന്? അപ്പോൾ അതിനാണ് ശ്രുതി തന്നെ പറയുന്നു, ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചകാരണമായിരുന്ന എന്തോ അത് മൃത്യുനൈവേ ഇതം ആവൃതം ആസീത്, മൃത്യുരൂപത്തിൽ ഹിരണ്യഗർഭരൂപത്തിലിരുന്നു, ഈ കോലാഹലങ്ങളൊന്നുമില്ലാതെ അത് പിന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. അത് തന്നെ പിന്നീട് നാനാരൂപമായി മാറി. അപ്പോൾ ഈ പറയുന്നത് ഒരു പ്രാമാണികമായ അറിവാണ്, ഭ്രാന്തമായ അറിവല്ല, വേദം കൊടുക്കുന്ന അറിവാണ്. അപ്പോൾ ആ അറിവിൽ നിന്നുകൊണ്ട് ഉപാസിക്കുന്നു, ഭ്രാന്തമായ ഉപാസനയല്ല. സാളഗ്രാമത്തെ വിഷ്ണുവായി ഉപാസിക്കുന്നവരല്ല, സാളഗ്രാമത്തെ കാണുന്നവനറിയാം ഇത് വിഷ്ണുവല്ല, പക്ഷെ ഇത് വിഷ്ണുവിനെ ഉപാസിക്കാനുള്ള ഒന്നാണ്. ഉപാസനയുടെ പല ഭേദങ്ങളെ കുറിച്ച് പറയും. ഇവിടെ ഉപാസിക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണോ, ഇത് ആ ഹിരണ്യഗർഭൻ തന്നെയാണ്. പക്ഷെ എന്നാൽ നീ അതിനെ അങ്ങനെ ഭാവന ചെയ്യണം, തത്വബോധം അവിടെ ഇല്ലാത്തതുകൊണ്ട്. ഇത് ഹിരണ്യഗർഭൻ തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉപാസന എളുപ്പമാണ്, ഭാവന എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ക്രമത്തിൽ ഇത് പറഞ്ഞു വരുന്നത്. ആദിത്യൻ തൃതീയം അഗ്നി വായു അപേക്ഷ ത്രയാണാം പൂർണ്ണം അപുരുത, അഗ്നി വായു ഇതിനെ അപേക്ഷിച്ച് പിന്നെ ആദിത്യനെ സൃഷ്ടിച്ചു വീണ്ടും അല്ലെ. ഇവിടെ പറയുന്നത് എന്താണോ, ആദ്യം ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് വിളിച്ചു പിന്നെ ആദിത്യൻ്റെ സൃഷ്ടി. നമ്മുടെ സയൻസിൽ പറയുന്നത് എന്താണ്, ആദ്യം ആദിത്യം ഉണ്ടായി പിന്നെ ഭൂമി ഉണ്ടായി. അപ്പോൾ ഇത് സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ ഇതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. ഇതാണ് നമ്മുടെ പൂർവികന്മാരുടെ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതല്ല ഇവിടെ പറയുന്നത്. ഏതാണോ ഈ ഭൂമിയായി മാറിയത്, ആ ഭൂമിയായി മാറുന്നതിനെന്ത് പരിണാമവും സംഭവിക്കാം. അത് ജലമായോ അഗ്നിയായി തപിച്ചോ പിന്നെ അത് ഖരമായോ എന്തോ ആകും. അത് തന്നെയാണ് ആദിത്യനായി മാറിയത്. അതേ ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ആദിത്യനിൽ നിന്ന് ഭൂമി ഉണ്ടായിരുന്നു, ഭൂമിയിൽ നിന്ന് ആദിത്യനുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ ഭൂമി എന്തിനാ പറഞ്ഞു? ആദ്യം ഭൗമം, ഈ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം ഭൗമമാണ്, നമുക്ക് അടുത്തിരിക്കുന്ന ഭൂമിയാണ്. ആദിത്യനെ കാണുമെങ്കിൽ മേലോട്ട് പോകണ്ട. അപ്പോൾ അത് കൂടുതൽ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നു, അനായാസമായി അത് സിദ്ധമായിരിക്കുന്നതുകൊണ്ട് ആദ്യം പറഞ്ഞു അത് അതിനെ കാണും. ഉപാസിക്കുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റും, നിന്റെ കണ്ണുമ്പി കാണുന്ന എന്തോ അതിനെ ഉപാസിക്കുക, പിന്നെ അകലെയുള്ളതിനെ ഉപാസിക്കുക, പിന്നെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഇനി വായു ഉണ്ടെങ്കിൽ അതിനെ ഉപാസിക്കുക, ആകാശത്ത് ഉപാസിക്കുക. അപ്പോൾ ഉപാസനയുടെ പ്രതീകം ഏതെങ്കിലും തരത്തിൽ അത് അനായാസ സിദ്ധമായിരിക്കും. ഇവിടെ ആ പ്രതീകമായിട്ടാണ് ആ ഭൂമിയും ആദിത്യനും എല്ലാം ഓങ്കാരത്തെ ബ്രഹ്മപ്രതീകമായി ഉപാസിക്കുന്നതുകൊണ്ട് ഓം എന്ന് പറയുന്ന ശബ്ദം പ്രത്യക്ഷ സിദ്ധമാണ്, ശബ്ദാത്മകമായി അത് മുഴങ്ങുന്നു. ആ പ്രതീകം അനായാസ സിദ്ധമായതുകൊണ്ട് അതിനെ പറയുന്നു അതിന് ഉപാസിക്കുക. അതുപോലെ ഇവിടെ സിദ്ധമായിരിക്കുന്നല്ലാതെ ഏതെങ്കിലും പ്രമാണത്തിലൂടെ സിദ്ധമായിരിക്കുന്നതാണ് ആദിത്യം, വായു, അഗ്നി, അഗ്നി ആദിത്യാപേക്ഷയ വായും തൃതീയം, തഥാ വായു ആദിത്യാപേക്ഷയ അഗ്നിയും തൃതീയം. ഇതിനെല്ലാത്തിനും ഏതിനും മൂന്നെന്ന് പറയാം, മൂന്നാമത്തതെന്ന് പറയാം. തൃതീയം പൂർണ്ണാർത്ഥത്തിലുള്ള പ്രത്യയമാണ്, അതിനനുസരിച്ച് ഭാഷ്യകാരം വ്യാഖ്യാനിക്കുകയാണ്. അഗ്നി ആദിത്യാപേക്ഷയ വായു മൂന്നായി, വായു ആദിത്യനപേക്ഷിച്ച് അഗ്നി മൂന്നായി, മൂന്നെണ്ണം ഉള്ളെങ്കിൽ രണ്ടിനപേക്ഷിച്ച് ഒന്നും മൂന്നാമത്തെ ആയിത്തീരും. അങ്ങനെ ഉപാസനയെ സംബന്ധിച്ച് ഇതിനെല്ലാം തുല്യസ്ഥാനമാണ്, അഗ്നിക്കും ആദിത്യനും വായുവിനും പൃഥ്വിക്കും എല്ലാം. സയേഷ പ്രാണ സർവഭൂതാനാമാത്മാ അപി അഗ്നിവായു ആദിത്യരൂപേണ വിശേഷത സേനയുക മൃത്യാത്മന ത്രേധാ വിഹിത വിഭക്ത. പറയുന്നു ആ പ്രാണൻ ഏതൊരുവനാണോ ഹിരണ്യഗർഭനായിരുന്ന സൂക്ഷ്മമായി പ്രജാപതിയായത് പിന്നെ വിരാടായി മാറിയത് അവൻ തന്നെ പ്രാണൻ. സർവഭൂതാനാം ആത്മാ അവനിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായത്, അപ്പോൾ സർവ്വം അവൻ തന്നെ, സർവത്തിൻ്റെയും അവൻ ആത്മാ ആണെങ്കിലും അപ്പി അഗ്നി വായു ആദിത്യ രൂപേണ വിശേഷത അഗ്നിയായി വായുവായി ആദിത്യനായി സിനൈവ മൃത്യാത്മന ത്രേതാവിത മൂന്നായി മാറി വിഭക്തോ ന വിരാട് രൂപ ഉപമർദ്ദനേന പറയും. അവിടെ തൻ്റെ ആ വിരാട് രൂപത്തെ ഇല്ലാതാക്കിയൊന്നുമില്ല, ഒന്നും മൂന്നായി മാറുമ്പോൾ താൻ ഇല്ലാതാകുമല്ലോ, ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഒന്നിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കി വയ്ക്കുക, ഒന്നില്ലാതായില്ലേ, വീണ്ടും മൂന്നായി, ഇവിടെ എങ്ങനെയാണ്? എന്തുകൊണ്ട്? ഹിരണ്യഗർഭൻ തന്നെയാണ്, ആ പ്രജാപതി തന്നെയാണ് വിരാട് രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആ വിരാട് രൂപത്തെ നശിപ്പിക്കാതെ തന്നെ, സ്വയം നശിക്കാതെ തന്നെ അത് ഒന്ന് തന്നെ പലതായി മാറി ആ പലതിന് ഒന്നിനെ ധ്യാനിക്കുക. തസ്യ പ്രഥമജസ്യ അഗ്നി അശ്വമേധോ വിയോഗിക അർക്കസ്യ വിരാജ ചിത്യാത്മകസ്യ അശ്വശിവ ദർശനം ഉച്ചതി പറയും. ഇവിടെ ചിത്യാത്മകമായ ചിത്തി ഉപാസന, ആ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇപ്പം അശ്വൻ എന്ന് പറയുന്നത് ഉപാസകനെ സംബന്ധിച്ച് യാഗത്തിൽ ഹോമിക്കാനുള്ളതാണ്, തൻ്റെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അശ്വസ്യ ഇവദർശനം, അശ്വദർശനം എന്ന് വെച്ചാൽ അശ്വ ഉപാസന, ദർശനം എന്ന് പറഞ്ഞ തത്വജ്ഞാനമെന്നുള്ള അർത്ഥത്തിലല്ല, അശ്വദർശനത്തെ പറയുന്നു. സർവഹി പൂർവോക്ത ഉത്പത്തിരസ്യ സ്തുത്യർത്ഥ പ്രത്യാഭോചാമ. മുമ്പ് പറഞ്ഞ ഉത്പത്തികളെല്ലാം പറഞ്ഞല്ലോ, അഗ്നി വായു ആദിത്യം തുടങ്ങിയവയുടെ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഒരു വാസ്തവ സൃഷ്ടി ഉദ്ദേശിച്ചു കൊണ്ടല്ല സ്തുത്യർത്ഥം. ഇവിടെയും ഭാഷകാരം പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ പലതരത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഗ്നി അത് ദ്രവീഭൂതമായി, അതിൽ നിന്ന് പൃഥ്വി ഉണ്ടായി, ഇങ്ങനെയൊക്കെ പറയും. ഇതൊന്നും വച്ചിട്ട് നിങ്ങളിതിനെ ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്ന് ധരിക്കരുത്. ഭൗതികമായ സൃഷ്ടിയുടെ ഭൗതികമായ ശാസ്ത്രമൊക്കെ പറയുകയല്ല, ഇത് എല്ലാം കേവലം ആധ്യാത്മികമായ താല്പര്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇതിനെ സ്തുത്യർത്ഥമായിട്ടെടുത്താൽ മതി. വിരാടിനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് പറഞ്ഞ ഏകനായിരുന്ന വിരാട് ഈ നാനാരൂപത്തിലായല്ലോ അത്ഭുതമാണ്. ഏകത്വത്തിൽ വന്ന ഈ നാനാത്വം, അത് ആ ഏകത്വത്തെ നഷ്ടപ്പെടുത്താതെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ വിരാടിനെ സ്തുതിക്കാൻ ഒരുപാടുണ്ട്. സ്തുത്യർത്ഥം എവിടെ എവിടെയൊക്കെ സ്തുത്യർത്ഥം എന്ന് പറയുന്നു, അതിൽ അർത്ഥവാദമാണ്. എവിടെയൊക്കെ അർത്ഥവാദം എന്ന് പറയുന്നതോ അത് വസ്തുനിഷ്ഠമായ കാര്യമല്ല, ഇത്ഥമസു ശുദ്ധജന്മ, അശുദ്ധജന്മാവാണ്, അതാണ് അസ്തുതി. അശുദ്ധജന്മ എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിച്ചത് ശുദ്ധജന്മാണ്. നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് ജനിച്ചവരല്ല, ജനിച്ചു പോയി. അതെന്താ അങ്ങനെ ജനിച്ചു പോയത്? നേരത്തെ പറഞ്ഞു, പ്രാണികർമ്മ വശാ, സ്വകർമ്മം കൊണ്ട് ജനിക്കാൻ നിർബന്ധിതനായി തീർന്നു, ജനിച്ചേ പറ്റൂ. സ്വന്തം ഇച്ഛാശക്തിക്കോ സ്വന്തം സങ്കല്പങ്ങൾക്കോ ഒന്നും അവിടെ സ്വാതന്ത്ര്യമില്ല. അതെല്ലാം കൂടി ആണ് ഈ കർമ്മം ഉണ്ടായത്. പക്ഷെ അവിടെ ഒന്നും ഒരിടത്ത് സ്വാതന്ത്ര്യമില്ല, വിവശനായി ജനിച്ചു പോകുന്നു. ശുദ്ധജന്മാവല്ല. ഇവിടെ ഹിരണ്യഗർഭൻ അങ്ങനെയല്ല, ശുദ്ധജന്മാണ്. എന്തുകൊണ്ട്? സ്വയം തന്നെ താൻ പ്രജാപതിയായി, സ്വയം തന്നെ താൻ വിരാടായി. ഇവിടെ ആർക്കും അധീനനൊന്നുമല്ല, തൻ്റെ കാര്യത്തിൽ താൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതാണ് അതിൻ്റെ ശുദ്ധജന്മം. പറഞ്ഞു, താൻ ഹിരണ്യഗർഭരൂപത്തിലിരുന്നു, പിന്നീട് പ്രജാപതി രൂപത്തിലായി. ഇവിടെ എവിടെയാണ് മറ്റൊന്നിൻ്റെ സ്വാധീനം? ബഹുസ്യാം പ്രജായ, താൻ പലതായി തീരട്ടെ, സ്വയം ആഗ്രഹിച്ച് സ്വയം പലതായി തീർന്നതാണ്. അവന് ശുദ്ധജന്മ എന്ന് പറയുന്നു. മായ അധീനനായില്ല, മായയെ സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ട് ജനിച്ചു. അതുകൊണ്ട് ഈ നാനാസൃഷ്ടി നമുക്ക് അനുഭവപ്പെടുന്നു. ആ വിരാട് പുരുഷൻ, ആ വിരാട് പുരുഷനെ ഈ മുമ്പിൽ നിൽക്കുന്ന അശ്വത്തി കാണണം. അങ്ങനെ കാണുന്നതാണ് ഉപാസന. അപ്പോൾ ആ വിരാട് പുരുഷന്റെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഈ വിരാട് പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാണ് അശ്വത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയും. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത് ഉപാസനയായി.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.

അന്തികതോ സ്വർഗമേവൈനല്ലോകമനത്രജന്തി ദ്വാദശമാസാഃ സംവത്സരേണ

0: हत्यर्णवे दधेह गर्भा मृत्वियं यतो जातः प्रजापातिः होता यक्षत प्रजापाति सोमस्य महिम्नः जुषतां पिबातु सोमग्ने होतर्यजा प्रजापतेन त्वदेतान्यन्यो विश्वारूपाणि परिता बाभूव यत्कामास्ते जुहुमस्तन्नो अस्तु वयग्स्यामपतायो रयीणाम् इति पञ्चविंशोऽध्यायः। ओम्।
1: ॐ नमः शिवाय। यु आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ॐ नमः शिवाय।
2: ചരൈവെത്തി ചരൈവെത്തി അറിഞ്ഞ് സഞ്ചരിക്കാൻ പറയുന്നവൻ കൃതയുഗത്തിൽ, അവിടെ സംഹിജാനത ഉത്തിഷ്ഠത ചരൻ, ഇത് കനക താത്വാർത്ഥം. കനക ശബ്ദത്തിന്റെ അർത്ഥം ഇത്രയാണ്. അപ്പൊ മനസ്സിലായി നന്ദി. ഒന്നാമത്തത് കനകനന്ദി, ഗിരികനന്ദി. ഇവേ പ്രകൃതികൃതവും പർവ്വതവത് സ്ഥൈര്യം, നല്ല സ്ഥൈര്യത്തോടുകൂടിയുള്ള നിപ്പ്. പുരാണത്തിൽ ഉപമന്യുവിന്റെ തപസ്സ് സ്ഥൈര്യമുള്ളതാണ്, വായിച്ചിട്ടുണ്ടാവും. അത് പർവ്വതവ സ്ഥിരമായി നിൽക്കുക ബുദ്ധി, അത് ഗിരികനന്ദി. സോമനന്ദി മൂന്ന്, സൗമ്യ ഗുണമുള്ളത് സോമൻ. സ ഉമ എന്നോർത്ത് എടുക്ക, ഉമയോടുകൂടിയത് എന്നെടുക്കാം. ഉമാസഹിതം, ഉമ ബ്രഹ്മവിദ്യ, കനോപനിഷത്ത് പ്രമാണം. കനോപനിഷത്തില് ദേവന്മാരെ പരീക്ഷിക്കാൻ വരുന്ന ഉമയാണ്. അപ്പോ അവിടെ ഉമയ്ക്ക് ബ്രഹ്മവിദ്യ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബ്രഹ്മവിദ്യയോടുകൂടിയത് ബ്രഹ്മവിദ്യ പ്രാപ്ത നന്ദി. അപ്പൊ ആദ്യത്തത് യുഗങ്ങളെ അതിക്രമിച്ച വിവേക വൈരാഗ്യാദികൾ വന്ന് ജ്ഞാനത്തിലേക്ക് കയറിയ അവസ്ഥ. രണ്ടാമത്തത് സ്ഥിതപ്രജ്ഞതയിൽ നിന്ന അവസ്ഥ. മൂന്നാമത്തത് ബ്രഹ്മവിദ്യാപ്രാപ്തി വന്ന് സമാധിസ്ഥനായ അവസ്ഥ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഈശ്വരൻ നന്ദികേശ്വരൻ. ക്ലിയർ? കനകേശ്വരൻ, ലക്ഷ്മീശ്വരൻ, ഗിരികേശ്വരൻ എന്നെല്ലാം പറയും. അപ്പോ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഗിരികേശ്വര ഗിരാവാണി അസ്യാസ്ഥീതി ഗിരിക, ഗിരികേശ്വർ വാണീശ്വർ, വാണീശ്വരൻ വിദ്യേശ്വരൻ. അപ്പൊ വിദ്യാനന്ദി, ലക്ഷ്മീനന്ദി, ശാന്തി നന്ദി, ഇങ്ങനെയും പറയാം. ഇതെല്ലാം അവിടെ ചേരുന്നതാണ്. പുഷ്പതന്ത്രൻ ഇത് പറയുന്നുണ്ട്, മധുസ്പീതാവാച പുരമഥന ബുദ്ധിർ വ്യവസ്ഥിത. അപ്പൊ അതിന് ഈ വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ, വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ ആ വിദ്യയ്ക്ക് ശക്തി കൂടുതലാണെന്നാണ് കാളിദാസന് തെളിയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഭോജരാജാവിന്റെ. ഭോജരാജാവ് കാളിദാസനോട് പറഞ്ഞു, ഞാൻ മരിച്ചാലത്തെ ഒരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പോ കാളിദാസൻ പറഞ്ഞു, മരിച്ചില്ലല്ലോ, ഇപ്പൊ എഴുതാൻ പറ്റില്ല. കാളിദാസന്റെ അഹങ്കാരമാണത് എന്നുള്ളതുകൊണ്ട് ഭോജരാജാവ് കാളിദാസനെ പുറത്താക്കി പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടത് കാളിദാസൻ വെളിയിൽ താമസിക്കുമ്പോൾ ഭോജരാജാവ് വേഷം മാറി കാളിദാസൻ താമസിക്കുന്നിടത്തെത്തി. അപ്പോ കാളിദാസൻ ഈ വന്നയാളിനെ കണ്ടു, സ്വീകരിച്ചിരുത്തി. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വരുന്ന സ്ഥലമൊക്കെ പറഞ്ഞപ്പം, നമ്മുടെ ആത്മമിത്രമായ ഭോജരാജാവിന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം കരയാൻ തുടങ്ങി. ഇവിടെ പെട്ടെന്ന് കരഞ്ഞു, ഉത്കണ്ഠയായി, തൊണ്ട ഇടറി. അപ്പോ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം ദിവംഗതനായി എന്ന് പറഞ്ഞു. അപ്പോ ഒരു കവിത വന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി പണ്ഡിത ഖണ്ഡിത സർവേ ഭോജരാജേ ദിവംഗതെ. ശബ്ദം തീർന്നില്ല, ഭോജരാജാവ് ആണ്. ഉത്തമ കവികളുടെ നാവിലെ ശബ്ദം വാണിയാണ്. അത് വെറും വാക്കല്ല. നമ്മളിപ്പോ കളിക്കുന്ന കളിയെല്ലാം വൈഖരി കൊണ്ടാണ്. ശബ്ദശാസ്ത്രം അറിഞ്ഞവനൊരു ശബ്ദം പ്രയോഗിച്ചാൽ ആ ശബ്ദം അസ്ത്രങ്ങളെക്കാൾ കൂടിയതാണ്. അത് സ്വീകരിക്കുന്ന സ്വീകരണി അത്രയും പറ്റിയതാണെങ്കിൽ വാക്കിലാണെല്ലാം ഇരിക്കുന്നത്. കാളിദാസൻ ചൊല്ലിത്തരുന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി. സരസ്വതി നിരാലംബയായിരിക്കുന്നു ഭോജരാജാവ് മരിച്ചെങ്കിൽ. പണ്ഡിത ഖണ്ഡിത ഭോജരാജേ ദിവം ഗതേ. കേൾക്കും താഴെ. അപ്പോ ഇത് കഴിഞ്ഞ് കാളിദാസൻ വീണ്ടും വീണ് കഴിഞ്ഞപ്പോ കാളിദാസൻ വീണ്ടും മാറ്റി ചൊല്ലി. അങ്ങനെയാണ് കഥ തന്നെ. അദ്യധാര സദാധാര സദാലംബാ സരസ്വതി പണ്ഡിത മണ്ഡിത സർവേ ഭോജരാജി ഭുവം ഗതേ. പൗരാണികർ ഇപ്പോഴും നമുക്ക് വെളിച്ചം നൽകി പറയുന്നത് വാക്ക് അതുപോലെ മനസ്സിനോട് ചേർത്തെടുത്താൽ ഈ പ്രപഞ്ചത്തിൽ എന്തും നിങ്ങൾക്ക് സംഭവിപ്പിക്കാം. തപസ്സുള്ളവന്റെ ഒരു വാക്ക് മതി എത്ര ലക്ഷം രൂപയേക്കാൾ ശക്തമായിരിക്കും. പണ്ട് ഭിഷഗ്വരന്മാർ ഋഷിമാർ പൂജ ചെയ്യുന്നവർ ഇവരൊക്കെ വാക് വിശുദ്ധി ഏറ്റവും വലുതായി കണക്കാക്കി. ഇന്നില്ല. ഏറ്റവും വലിയ ശക്തി അവരുടെ വാക്കാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂടെ ചലനം ഉണ്ടാവും. ചലനം ഉണ്ടെങ്കിലേ ഒരു വാക്ക് തുറക്കും. വീണാവാഹിനി വീണാവാദിനി അവരോടൊപ്പം സദാ നൃത്തം.

0: విద్యా కామస్తు శంకర, జ్ఞానమిచ్చేదు శంకర, సర్వ విద్య అధిష్ఠేదావాయ సోమనందీశ్వర. సాక్షాల్ శివశంకర్, അവിടെ നന്ദീശ്വര എന്നുവരെ പ്രമഥനാഥ. ഇനി പ്രമഥനാഥൻ ആകെ ഈ സാധനം എന്ന് പറഞ്ഞാല് കേൾക്കുമ്പോൾ ഒരു നമശിവായേ ഉള്ളൂ. വൈദിക സംസ്കൃതി അനുസരിച്ച്, സംഹിത അനുസരിച്ച് ഈ മന്ത്രത്തിൽ എന്തുമാത്രമുണ്ട്, ഇത്രയും സംഗതികളെയെല്ലാം ഈ അഞ്ചക്ഷരത്തില് ഒതുക്കി വെച്ച് ആദ്യത്തെ അക്ഷരമായി പ്രണവം സമസ്തചരാചര ജഗത്തിനെയും ചേർത്ത്, ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും ചേർത്ത് അതിനെ ഭാവന ചെയ്തുകൊണ്ട് ജപിക്കുന്നവൻ എന്തുതന്നെ നേടില്ല. ശരിയായിരുന്നു, ഋഷിഛന്ദസ്സുകളോടുകൂടി നിത്യമായി ജപിച്ചാൽ എല്ലാം കിട്ടും, സംശയവും വേണ്ട.
1: ഇതിന്റെ ഛന്ദസ്സും
0: അതൊക്കെ വൈദികമാണ്, അതുകൊണ്ട് വൈദികമായ ഛന്ദസ്സും ഇപ്പം നോക്കാൻ പോട്ടെ, ചുമ്മാ ജപിച്ചാൽ നല്ലത്. ബ്രാഹ്മ മുഹൂർത്തമാണ് ഏത് മന്ത്രവും ജപിക്കുക, ഭാരതത്തിലെ ബ്രാഹ്മമുഹൂർത്തം ഒരു രണ്ടര മൂന്ന് ക്ഷേമം ബ്രാഹ്മമുഹൂർത്തം ആരംഭിക്കും. ചെറിയ ഭേദം ഉണ്ടാവും, ഓരോ അന്തരീക്ഷ, അതായത് മാസങ്ങളുടെയും വർഷങ്ങളുടെയും വരുമ്പോൾ ചെറിയ മാറ്റം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉദയ പരം, ഏഴര നാഴിക, ഉദയാൽ പൂർവ്വം. അതായത് ഏഴര നാഴിക ഉദയാൽ പരം എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂർ അല്ലെ, രണ്ടാറും മൂവരെ ഒന്നര, മൂന്ന് മണി മുതൽ രണ്ട് മണി എന്നൊന്നുമല്ല, ഉദയാൽ പൂർവ്വം ഏഴര നാഴിക എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാല്, ഇത് കണ്ടെത്തിയ ഋഷിമാരൊക്കെ ആ സമയങ്ങളിൽ ജപിച്ചവരാണ്. അവരെ സ്മരിച്ചാൽ ഓടിയെത്തണമെങ്കിൽ ഋഷിസ്മരണയില്ലാതെ മന്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല. നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഓം നിർമ്മലാനന്ദ പരിപൂരണായ പരബ്രഹ്മണേ നമാന്ന് പോലും കണ്ടുപിടിച്ച മന്ത്രമല്ല, അതിമ ശിങ്കിടികൾ എഴുതി വെച്ചൊരു സാധനയാകുന്നുള്ളൂ, അത് ഋഷിയില്ല. മറ്റന്നാ രാവിലെ രാമകൃഷ്ണൻ ഞാനുമായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കുറെ കാലം കപ്പയും ഒക്കെ തിന്നു, ഞങ്ങൾ ഒന്നിച്ച് കുറെ കാലം നടന്നു, ഇവിടെ കുറച്ച് നാളിരുന്നു, അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞു സ്വാമി എന്ന് പറഞ്ഞാല് സാക്ഷാൽ ശിവന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമകൃഷ്ണൻ ഒരു മന്ത്രം ഉണ്ടാക്കി. ആ മന്ത്രത്തിനൊന്നും ശക്തി ഉണ്ടാവില്ല, മനസ്സിലാവുമെന്നറിയില്ല. ആ മന്ത്രമൊക്കെ ജപിച്ച് ജീവിതം കളയാവുന്നേ ഉള്ളൂ. ഒരുപാട് ഹിരണ്യകശിപുള്ള കാലമാകലികാലം. മന്ത്രം കണ്ടെത്തുന്ന ഋഷിയാണ്. മന്ത്രം എന്ന് പറയുന്ന സാധനം കണ്ടെത്തണമെങ്കിൽ ഭാഗ്യം വേണം. അനന്യലബ്ധമായ സൌഭാഗ്യാതിരേകം വരുമ്പോൾ മാനവ മനസ്സ് ജഗദീശ്വര ഉത്സംഗത്തിലേക്ക് ഉയരുന്നൊരു അനുഗ്രഹീത നിമിഷത്തിലാണ് മന്ത്രദർശനം തന്നെ സാധിക്കുന്നത്. അത് ദർശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ശബ്ദമായിട്ടല്ല ദർശിക്കുന്നത്. മന്ത്രം, തന്ത്രം, യന്ത്രം മൂന്നെണ്ണമാണ്. അതുകൊണ്ട് അത് ദർശിക്കുന്നത് രൂപമായിട്ടാണ്. ആ രൂപത്തിന്റെ വ്യാഖ്യാനമാണ് മന്ത്രം. ഗണിതശാസ്ത്രം നന്നായി പഠിച്ചു വരുത്തന് ഒരു കത്തെഴുതുമ്പോൾ x²/a²+y²/b²=1 എന്ന് വരുന്ന ഒരു ഇക്വേഷൻ എഴുതി അയച്ചാൽ അവൻ ആ ഇക്വേഷനല്ല വായിക്കുന്നത്, നിങ്ങൾ വായിക്കുമ്പോൾ എന്തോ പ്രാന്ത് എഴുതി അയച്ചു എന്നാണ്. അവനത് വായിക്കുമ്പോൾ ഒരു എലിപ്സിന്റെ ആകൃതിയും അതിന്റെ അസിംപ്റ്റോട്ട്സും അതിന്റെ കേന്ദ്രവും എല്ലാം അവന് ആ ഇക്വേഷനിൽ നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവുമെന്നറിയില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ എറിഞ്ഞൊരു പന്ത് ബാറ്റിൽ കൊണ്ടിട്ട് തെറിച്ച് സിക്സറായി ചെന്ന് വീഴുമ്പോൾ ബാറ്റും ബോളും തമ്മിലുള്ള ആംഗിളിനെ വെച്ചുകൊണ്ട് അത് 45 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം റേഞ്ച് ഉണ്ടാവുമെന്നും, അപ്പോൾ ഇതറിയിക്കാൻ ഈ ബോളിന്റെ ഇക്വേഷൻ y²=4ax എന്നൊരു ഇക്വേഷനിലാക്കി അയച്ചാൽ അവിടെ ഇരിക്കുന്നവൻ അറിയാം എവിടെ നിന്നാണ് അടിച്ചത്, ഏത് സ്ഥലത്തേക്കാണ് സിക്സറായത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലാവുമെന്നറിയില്ല. ഇതുപോലെ ഈ പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ ഒരുപാട് സൂത്രവാക്യങ്ങളുണ്ട്. ആ സൂത്രവാക്യങ്ങൾ കണ്ണുള്ളവൻ കാണും, കണ്ണുള്ളവൻ മാത്രമേ അത് വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാവൂ. സർവാണി സദ്യയിൽ വിളമ്പാൻ പറ്റാത്ത സാധനങ്ങൾ ആരെങ്കിലും സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ വിളമ്പിയാൽ മുമ്പ് കഴിച്ചു ശീലിച്ച നാവിന് അയ്യേ ഇത് വല്ലാതിരിക്കുന്നുവെന്ന് പറയാൻ തോന്നുന്നത് സാധനത്തിന്റെ വൈകല്യം കൊണ്ടല്ല, നാവിന്റെ ശീലം കൊണ്ടാണ്, മനസ്സിലായി എന്ന് വിചാരിക്കാം. അതുകൊണ്ട് മന്ത്രങ്ങളെയും മന്ത്രാഗമങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അതിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് പദം. ഞാൻ പഠിപ്പിക്കുന്നൊന്നും വിശ്വസിച്ചിട്ട് പോയി ചെയ്യരുത്, അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ. ഞാൻ തുടക്കത്തിലേ അത് പറഞ്ഞു, ഈശ്വരൻ ഉൾപ്പെടെ അറിവാകുന്നവൻ മാത്രമേ അത് കൊണ്ടുനടക്കാവൂ. വിശ്വാസമായി ഈശ്വരനെ കൊണ്ടുനടന്നാൽ ഒരുപാട് ലോകർ കളിപ്പളിപ്പിക്കപ്പെടും,

0: എനിക്ക് ഈശ്വരൻ വിശ്വാസമല്ല, അറിവാണ്. എന്റെ ഒരു അറിവാണ് ഈശ്വരൻ, യാതൊരു സംശയവുമില്ല. ആ അറിവ് ഞാൻ തന്നെയുമാണ്, നിങ്ങളുമാണ്. അല്ലാതെ എങ്ങോ കിടക്കുന്ന ഒരു ഈശ്വരനെ പറ്റി ഇവിടെ വിശ്വസിച്ചു വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഒരു കിടിപിടിയും വരാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈശ്വരന് നഷ്ടമൊന്നും വരില്ല. ഇനി വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളെയൊക്കെ അങ്ങ് ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയോ വിശ്വസിച്ചത് കൊണ്ട് കുറെ കോരി വാരി തരുകയോ ചെയ്യാൻ ഇയാള് ഗുണ്ടയും മന്ത്രിയൊന്നുമല്ല. മനസ്സിലായതെന്നറിയില്ല. അവരെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഈശ്വരന്റെ കാര്യത്തിൽ വിശ്വാസം വേണ്ട, അവിശ്വാസവും വേണ്ട. അറിയണം. അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വഴിക്ക് പോകാതിരിക്കണം. സിമ്പിളാണെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. അത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് കൃത്യമായി ജപിക്കുക. ആദ്യം കുറെ കാലം ഇത് ജപിക്കുമ്പോൾ ഈ അർത്ഥം മുഴുവൻ കിട്ടില്ല. ആദ്യം ഉറക്കെ ജപിച്ചാൽ മതി. കാരണം വെച്ചാൽ കാതുകൾ കേൾക്കണം. പിന്നെ പതുക്കെ ജപിക്കുന്ന സമയത്ത് അതിന്റെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനാകെ ഒരു സ്പന്ദനം ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയെത്തിയാൽ ഉറക്കെ ജപിക്കണ്ട. അതൊരു ഉറക്കെ തന്നെ ജപിക്കണം.
1: ശബ്ദവും നമ്മുടെ രൂപം പിന്നെ കൽപ്പിക്കുന്നില്ലേ, അത് രണ്ടും ഒന്നിച്ചു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതിന് കാരണം ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ രൂപത്തിൽ അർച്ചിക്കുക, ഇല്ലെങ്കിൽ ശബ്ദത്തിൽ. ശബ്ദബ്രഹ്മത്തിലായാൽ കൂടുതൽ നല്ലതായി. കാരണം രൂപബ്രഹ്മത്തെക്കാൾ സൂക്ഷ്മമായത് ശബ്ദബ്രഹ്മമാണ്. കാരണം ശബ്ദബ്രഹ്മം ആകാശധാതുവിന്റേതാണ്, രൂപബ്രഹ്മം അഗ്നിധാതുവിന്റേതാണ്. അത് ചില സമയത്ത് ശബ്ദത്തിനും വന്നേക്കാം, സൂക്ഷ്മമാകും തോറും വന്നേക്കാം, ചിലപ്പം വരണമെന്നില്ല. എങ്കിലും കമ്പാരിറ്റീവിലി മെച്ചം ഇതാണ്. അപ്പൊ അത് നിത്യവും കൃത്യമായി ജപിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അതിന് പ്രയോജനമുണ്ട്. അത് ഈ പറഞ്ഞതെല്ലാം ആദ്യം അർത്ഥഭാവനയില്ലാതെ ജപിച്ചാലും പ്രയോജനം കിട്ടും. പക്ഷെ ആ പ്രയോജനം കുറവായിരിക്കും. മരുന്ന് ഇന്നതാണെന്ന് ഇന്നതിനുള്ളതാണെന്ന് അറിയാതെ കഴിച്ചാലും മരുന്നിന്റെ പ്രഭാവത്തിന് കുറവ് വരില്ല. അറിഞ്ഞു കഴിക്കുന്നവന് പ്രഭാവം കൂടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മന്ത്രങ്ങൾക്ക് അർത്ഥം അറിഞ്ഞുകൊള്ളണം എന്നൊരു നിർബന്ധമൊന്നുമില്ല.
1: പൊതുവെയുള്ള ഭാവം മാത്രം
0: മതി. അതെ, അതിന്റെ പൊതുവെയുള്ള ഭാവം കരുതി ജപിച്ചു തുടങ്ങിയാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അർത്ഥം തോന്നും. മന്ത്രത്തിന്റെ ശക്തി അതാണ്. മന്ത്രം കുറെ കാലം ജപിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇത് അതിന്റെ അർത്ഥമായിരിക്കുന്നത്. സമഷ്ടിപൂർവകങ്ങളായ അർത്ഥങ്ങൾ ഒരാൾ വ്യാഖ്യാനിച്ചു തന്നില്ലെങ്കിലും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന മുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. മന്ത്രങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മന്ത്ര ഉപാസനയിൽ ഏറ്റവും കൂടുതൽ അറിവ് ഉണർന്നു വരുന്നത് മന്ത്ര ഉപാസനയിലൂടെയാണ്. അപ്പോ വിദ്യ മുഴുവൻ കരഗതമാകുന്നത് തപസ്സിലൂടെയാണ്. തപസ്സുകൊണ്ടല്ലാതെ വിദ്യ കരഗതമാവില്ല, ശരിയാവണം. അപ്പൊ അതുകൊണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടും, സംശയിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഉപാസിക്കാൻ പോകുന്ന സമയത്ത് അർത്ഥം അറിയാമെങ്കിൽ നന്നാണ്. അറിയില്ലെങ്കിലും കുറെ ജപിച്ചു കഴിയുമ്പോൾ ജിജ്ഞാസ വരികയും അർത്ഥം തേടുകയും അർത്ഥം അറിയുകയും ചെയ്യും, ചെയ്യാതിരിക്കില്ല. അപ്പോഴും ശരിയായി അന്നേരം തോന്നുകയും ചെയ്യും. ഇതാണ് അതിന്റെ വഴി. ഇത് പക്ഷെ നിത്യം ഉപാസിക്കാം,
1: നിത്യം പൂജയും
0: ചെയ്യാം. എണ്ണാനിരുന്നാൽ എണ്ണം പിടിക്കുകയല്ലാതെ ഏകാഗ്രത ഉണ്ടാവില്ല. അതെ, അങ്ങനെ ഉള്ള സാധനമൊക്കെ നല്ലതാണ് ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ. കടയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ്. നിങ്ങള് പയ്യന്നൂര് വല്ല തുണിക്കടയോ നല്ല വളക്കടയോ വല്ലതും ആണെങ്കിൽ, അതുപോലൊരു സാധനം മേടിച്ച് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്നെ പോലുള്ള ആളുകൾ അവിടെ വരുന്ന സമയത്ത് എന്നെക്കാൾ കൂടുതൽ സമയം കച്ചവടവും ജപവും കൂടെ നടത്തുന്നവനാണ് എന്ന് കാണുമ്പോൾ ബഹുമാനം കിട്ടാനത് നല്ലതാണ്. എന്നെ പോലുള്ളവരല്ല വരുന്നത്, ഈ ഇവരെ പോലെയൊക്കെയുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ വേറൊരു മെച്ചമുണ്ട്. ജപിക്കുന്ന ആളായതുകൊണ്ട് കളിപ്പിക്കുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കളിപ്പിക്കാവുന്ന സാധനം വിൽക്കാനും നല്ലതാണ്. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി. അത് കയ്യിലുള്ളവന്മാരെയൊക്കെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് സിമ്പിളായി പറയാൻ. അതൊക്കെ അതെല്ലാം കാരണം അതിനെപ്പറ്റി അഭിപ്രായം ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ പേരെടുത്തുമല്ലോ പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ലാതാവും. പേരെടുക്കാതെ പറഞ്ഞാൽ ഞാനുള്ള സത്യമൊക്കെ പറയാം. പേര് പറയുമ്പോൾ എന്റെ വാക്കിനെല്ലാം വിദ്വേഷമുണ്ടാവും. മനസ്സിലായതെന്നറിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും പേരില്ലാതെ സാമാന്യമായി പറയുന്നതിലൊന്നും എനിക്ക് ആരോടും വിദ്വേഷം ഉണ്ടായെന്ന് പറയല്ല. അതുകൊണ്ട് ഒരു ചോദ്യവും പിന്നിലൊരു പേര് ചേർത്ത് എന്നോട് ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ അത് വിദ്വേഷജനകമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അതുകൊണ്ട് അത് വിട്ടേക്ക. ബാക്കിയുള്ളതൊക്കെ സാമാന്യമായി ഞാൻ പറഞ്ഞുതരാം, അതാണ് ഏറ്റവും എളുപ്പം. സാമാന്യമായി ഇതാണ് നിയമം. ശങ്കരാചാര്യ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാല എണ്ണുന്നവൻ എണ്ണത്തിൽ ഏകാഗ്രമാവുമോ ജപത്തിൽ ഏകാഗ്രമാവുമോ? കാരണം ഇതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേരു വന്നില്ലല്ലോ വന്നില്ലല്ലോ, ഇനി എത്രയും കൂടെ ജപിച്ചാൽ വരും?
2: ഇത്ര ജപിക്കുന്ന
0: അക്ഷരലക്ഷം ഏത് മന്ത്രം ജപിച്ചാലും സിദ്ധി വരും. ഏത് മന്ത്രമെടുത്താൽ അഞ്ചക്ഷരമുള്ള മന്ത്രം 500,000 തവണ ജപിക്കുക, 12 അക്ഷരമുള്ളൊരു മന്ത്രം 1,200,000 തവണ ജപിക്കുക. അധികമായാൽ നല്ലത്. അമൃത് കൂടിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രമാണം, വിഷമാവുമെന്നുള്ളത് തെറ്റായ ധാരണ. ഇത് ഷഡക്ഷരമായി ജപിക്കണം, ഓം ചേർക്കണം. സംഹിതാ മന്ത്രങ്ങളിലെല്ലാം ഓം വേണം, നിർബന്ധമാണ്. സംഹിതയിലല്ലെങ്കിൽ ഓം വേണമെന്നില്ല. രാമേ രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് രാമമന്ത്രത്തെ പറ്റി പറയും. അപ്പോ ഹരേ രാമ ഹരേ രാമ എന്നുള്ളതിനെയാണ് താരകമന്ത്രമെന്ന് പറഞ്ഞിങ്ങനെ പറയുന്നത്. അത് ജപിച്ചാൽ അന്ധകരണ ശുദ്ധി വരും, സാക്ഷാത്കാരം കിട്ടില്ല. വൈദിക മന്ത്രമല്ല രാമമന്ത്രത്തിന്, വൈദിക പ്രീതിയില്ല. അതുകൊണ്ട് അത് വൈദികമല്ല, വൈദികമാണ്. അത് ആ ഒരു ജപം ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞ് അതിന്റെ അർത്ഥഭാവനം ചെയ്യാൻ എത്ര നേരം എടുക്കുമോ അത്രയും. അഥവാ മന്ത്രം കൊണ്ട് നിങ്ങളെ താഴെ മുതൽ മുകൾ വരെ ആപ്ലാവിതം ചെയ്തിറക്കാൻ എത്ര സമയം വരുമോ അത്ര വരെ. മന്ത്രം ശരീരമായി തീരുമ്പോഴാണ് മന്ത്രത്തിന് ശക്തി
1: ഉണ്ടാകുന്നത്.
0: അത് വേണ്ട, അത് ഒന്നിച്ച് തന്നെ ജപിക്കാം. ഒന്നിച്ച് ജപിച്ചിട്ട് ആ അടുത്ത ജപം വരുന്നതിനുള്ളിൽ നിങ്ങളെ അതിനകത്ത് ഭാവന ചെയ്യണം.
3: ഈ നാരായണമന്ത്രവും ശൈവമന്ത്രവും രണ്ടും രാമമന്ത്രം.
0: രാമമന്ത്രത്തെ പറ്റി ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, പക്ഷെ വൈദികമല്ല, അത് അവൈദികമാണ്. ശ്രുത്യർത്ഥമല്ല, ശ്രുതിയിലുള്ളതല്ല. ശ്രുതിയിൽ രാമനില്ല, ശ്രുതിയില് ശൈവമായ ഈ മന്ത്രം മാത്രമേ ഉള്ളൂ. ഞാൻ സംഹിത വെച്ചാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾക്ക് പ്രമാണം ശ്രുതിയാണ്. കലിസന്ദരണോപനിഷത്തിലുണ്ട്, പക്ഷെ കലിസന്ദരണോപനിഷത്തൊന്നും ശ്രുതിയുടെ ഭാഗമായി എണ്ണിപ്പോരുന്നില്ല.
1: നമശിവായ നമ
0: വേണ്ട, അപ്പൊ മന്ത്രം മാറി. ഒരക്ഷരം നമ്മളുടെ വയ്യായിട്ട് ചേർത്താൽ മന്ത്രം മാറി. അതൊക്കെ ഒരുമാതിരി നിരകുന്നതേ. അങ്ങനെ വരുമ്പോ അത് വൈദിക മന്ത്രമായി. അതില് വൈദിക മന്ത്രത്തിന്റെ മറ്റേ രീതിയായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓം ഭവായ നമ, ഓം മയസ്കരായ നമ. അങ്ങനെ ജപിക്കരുതെന്നാണ് ഞങ്ങൾ പറയുക. പഞ്ചാക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ, ഷഡക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ ഓം നമ ശിവായ മതി. അത് അതിന് അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിന് വിധിയുണ്ട്. ഓം ഹ്രീം നമ ശിവായ എന്ന് ചേർക്കുമ്പോൾ ഹ്രീം എന്ന അക്ഷരത്തിന്റെ ചേരുവ കൊണ്ട് അത് ഏത് ഋഷി കണ്ടുപിടിച്ചു എന്നൊക്കെ നോക്കണം. ഇപ്പൊ വന്ന കുഴപ്പമില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒന്ന് ജപിച്ചു കഴിയുമ്പോൾ അതിലൊരക്ഷരം കൂടെ വെറുതെ ചേർക്കുന്ന സമ്പ്രദായവും വന്നിട്ടുണ്ട്. വൈദിക സംജ്ഞയിൽ ഹ്രീം അവിടെ ചേർന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നവാക്ഷരത്തിലാണെങ്കിൽ മന്ത്രകൽപ്പനയിലുണ്ട്, ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ചൈ, ഇത്രയേ ഉള്ളൂ. വിച്ചൈ നമയായതുകൊണ്ട് പിന്നെ നമയില്ല. നവാക്ഷരം വിച്ചൈ വരെയുള്ളൂ. ഓം ചേർത്ത് ജപിക്കരുതെന്ന് ചില പണ്ഡിതന്മാര് സ്ത്രീകളെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെ സമ്മതിച്ചിടത്തോളം ഓം ചേർത്ത് ജപിക്കുന്നതിന് കുഴപ്പമില്ല, ബ്രഹ്മവാദിനികളാണെങ്കിൽ ആണെങ്കിൽ. അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് ബാധകമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, അവിടെ സ്ത്രീ ശബ്ദം കൊണ്ട് പ്രകൃതി എന്നേ അർത്ഥമുള്ളൂ, പുരുഷ ശബ്ദം കൊണ്ട് പുരിശയന എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ മുഖത്ത് മീശയുള്ളവനെല്ലാം പുരുഷനെന്നോ അല്ല പുല്ലിംഗവാചിയായോ ഉപയോഗിച്ചിരിക്കുന്നതല്ല. വൈദിക സംസ്കൃതിയിലെ എല്ലാ പുരുഷ ശബ്ദത്തിനും പുരിശയന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലാണ് താൻ കഴിയുന്നതെന്ന് യാതൊരുവൻ അറിയുന്നുവോ അവൻ പുരുഷൻ, അതറിയാതിരിക്കുന്നവൻ സ്ത്രീ. എന്റെ ജാഗ്രത്തും എന്റെ സ്വപ്നവും എന്റെ സുഷുപ്തിയുമായ തലങ്ങളിൽ വിചരണം ചെയ്യുന്നവനാണ് ഞാനെന്നും ഈ മൂന്ന് പുലങ്ങളിലാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നതെന്നും യഥാർത്ഥത്തിലുള്ള എന്റെ വീട് ഈ പുലങ്ങളല്ലെന്നും എന്റെ തിരിച്ചുവരവില്ലാത്ത വീട് അത് തുരീയം പദമാണെന്നും യാതൊരുവൻ അറിയുന്നു അവൻ പുരുഷൻ, അതറിയാത്തവൻ എന്തു വേഷം കെട്ടിയാലും സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായി പറഞ്ഞാൽ പൗരാണികൾ വൈറ്റാട്ടിയിൽ നിന്നോ മുണ്ട് മാറ്റിയോ അല്ല സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിഞ്ഞത്. എങ്ങനെ പറയുന്ന അതിന്റെ തമാശ നന്നായി ഉൾക്കൊള്ളാവുന്നത്. അത് വെച്ചിട്ടാണ് ഇന്നുള്ളവർ പറയുന്നത്. കാരണം അവർക്കാകെ സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാവുന്ന ഒരു വഴിയേ ഉള്ളൂ, മുണ്ട് മാറ്റി നോക്കുക. പണ്ട് അങ്ങനെയല്ല ചെയ്ത്. പണ്ട് സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് യാതൊരുവൻ പ്രകൃതിയിൽ രമിച്ചു നിൽക്കുന്നുവോ, യാതൊരുവൻ പ്രകൃതി രൂപമായി നിലകൊള്ളുന്നുവോ അവൻ സ്ത്രീ, രൂപം എന്തായിരുന്നാലും. യാതൊരുവൻ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അത് തുരീയമ്പദമാണെന്ന് അറിയുന്നുവോ അവൻ പുരുഷൻ. ഇതുമാത്രം വ്യത്യാസം ഉണ്ടാവും. കൂട്ടായ പ്രാർത്ഥന ഒരു സംഘടിത ശക്തി എന്ന നിലയിൽ നല്ലതാണ്. സമറ്റിക് മതങ്ങൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും നടത്തിയത് കൂട്ടായ ഈശ്വര പ്രാർത്ഥനയിലൂടെയാണ്. അതിനെ അനുകരിച്ച് നിങ്ങൾ തുടങ്ങിയാൽ നാളെ നിങ്ങൾ ഈ ലോകമെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റും. മറിച്ച് ആത്മസാക്ഷാത്കാരമാണ് വേണ്ടതെങ്കിൽ ഏകർഷിയായി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എത്തിപ്പെടാൻ പറ്റൂ. കൂട്ടായ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനാ പരിപാടികളും കൂട്ടായ ഏറ്റുട്ടലിന്റെ ലോകമാണ്. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വരെ കൂട്ടായിട്ടിരുന്നാകുക, ഹാലേലുയ വെക്കുന്നതിന്റെ ഒച്ചത്തിൽ വിളിച്ചു പോവുക, വഴിയെ നാമം ജപിച്ചു നടന്നു പോവുക, ഇതൊക്കെ ഏകാഗ്രത നഷ്ടപ്പെടും. എനർജി ഉള്ളത് നഷ്ടപ്പെടും. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഉള്ള എനർജി നഷ്ടപ്പെടും. അതായത് ജൈന സങ്കല്പത്തിലുള്ളവർ ഹിംസ ഒഴിവാക്കാൻ ശൂലുമായി നടക്കുമായിരുന്നു. എപ്പോ അവരുടെ ഒരു മാർജനിയുണ്ട് ഇങ്ങനെ തൂക്കാൻ, എവിടെയെങ്കിലും ഇരിക്കാൻ അവർ തൂത്തിട്ടേ ഇരിക്കുള്ളൂ, നിങ്ങളുടെ വാ മൂടിക്കെട്ടിയിരിക്കും. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു ശോഭായാത്രയ്ക്ക് കൊള്ളാമെന്നല്ലാതെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുമെന്ന് തോന്നുന്നു, ഒരു ശോഭായാത്രയിൽ പൊട്ടായിട്ട് കാണിക്കാൻ കൊള്ളുമെന്നല്ലാതെ, ഇന്ന് ആരെങ്കിലും അങ്ങനെ നടന്നാൽ അവരെ പറ്റി അങ്ങനൊരു തോന്നലുണ്ടാക്കുമെന്നല്ലാതെ സിൻസിയറാണെന്ന് തോന്നലുണ്ടാക്കുമെന്ന് തോന്നില്ല. പിന്നെ മാത്രവുമല്ല, ഇതിൽ ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുന്നവരെല്ലാം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ പ്രാർത്ഥിച്ചതിന്റെ മെച്ചം പലപ്പോഴും കാണാറില്ല എന്ന് ജനങ്ങളിൽ നിന്ന് പരാതിയും വരാറുണ്ട്. സോഷ്യൽ വർക്കുകൾക്കും ഈ അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടില് ഒരു ടാപ്പ് പൊട്ടിക്കിടന്നാൽ, വഴിയരിയിൽ ഒരു ടാപ്പ് വീട്ടുമുറ്റത്ത് തന്നെ പൊട്ടിക്കിടന്നാൽ, നാട്ടില് തൊട്ട അയൽപക്കത്തൊരു കുഞ്ഞിന് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ, നാട്ടില് അടുത്ത വീട്ടിൽ നിന്ന് ഒരു വേലക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് വൈകുവോളം പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കൊടുക്കാൻ നേരത്ത് ഇല്ലാത്ത മേനിയൊക്കെ ഫോട്ടോ എടുക്കാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും വരുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചുള്ള സങ്കീർത്തനങ്ങൾ, ഒന്നിച്ചുള്ള സോഷ്യൽ വർക്ക്, ഇതൊക്കെ വരുമ്പോൾ കിടന്ന് മനുഷ്യർ കാണിക്കാറുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം അത്രയെങ്കിലും ആയല്ലോ എന്ന സമാധാനമില്ലെന്നില്ല. പക്ഷേ സാക്ഷാത്കാരത്തിലേക്ക് അവ നയിക്കില്ല എന്ന് മാത്രം. നാട്ടിൽ ചെയ്തില്ലെങ്കിലും ഇവൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ.
4: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: പ്രവൃത്തികൾ അധ്യാസം കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ശാസ്ത്രവും അധ്യാസം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. അധ്യാസമൂലകമാണ് ഇതെല്ലാം എന്നാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ചില ഭാഗങ്ങളിലൊക്കെ നിഷേധിക്കുന്നത്. ശാസ്ത്രം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല എന്നെല്ലാം പറയുമല്ലോ. അവിടെ നിഷേധിക്കുന്ന ഒന്ന്, ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഭഗവത്ഗീതയോ ഉപനിഷത്തുമൊക്കെയാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഈ പറയുന്ന വിധി പ്രതിഷേധ ശാസ്ത്രം. അധ്യാത്മശാസ്ത്രത്തിൽ തന്നെ ശാസ്ത്രം മോക്ഷത്തിന് സഹായിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിധി പ്രതിഷേധ ശാസ്ത്രത്തെയാണ്, അല്ല മോക്ഷശാസ്ത്രത്തെയല്ല. മോക്ഷശാസ്ത്രം മോക്ഷത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന് വഴിയില്ലാതെ വരും. ആ മുക്തി എന്ന് പറയുന്നത് അത് അനേകം ശൂന്യമാണെന്ന് പറയേണ്ടി വരും. മോക്ഷശാസ്ത്രം മാത്രമേ മോക്ഷത്തിന് ഉപകരിക്കത്തുള്ളൂ. മോക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ച് മനുഷ്യനെ അറിയുന്നത് തന്നെ ശാസ്ത്രത്തിൽ കൂടിയാണ്. അല്ലാതെ മോക്ഷത്തെക്കുറിച്ച് അറിയാൻ വഴിയില്ല. മോക്ഷം അലൗകികമായ കാര്യമാണ്. അലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിൽ നിന്നല്ലാതെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല. മറ്റൊരു വഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുപോലെ ഗുരുപദേശമോ, ഗുരുപദേശത്തിൽ തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. രണ്ടും രണ്ടല്ല. ഗുരുപദേശമാണ് ശാസ്ത്രം. ഗുരുപദേശത്തിൽ ശാസ്ത്രത്തിന് ഭിന്നമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഉപദേശമല്ലാന്നർത്ഥമാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ ഗുരുപദേശത്തിൽ നിന്ന് വിരുദ്ധമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രമല്ലാന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മോക്ഷത്തിനുള്ള ഉപായം എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെയാണ്. അല്ലാതെ വേറെ മോക്ഷത്തിന് ഉപായമില്ല, വേറെ യാതൊരു ഉപായമില്ല. കാരണം അതീന്ദ്രിയമായ അലൗകികമായ വിഷയങ്ങളെ ശാസ്ത്രത്തിനല്ലാതെ, അതായത് ഗുരു ഉപദേശത്തിനല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് അത് പിടികിട്ടത്തില്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് സേന്ദ്രിയമായ ഇന്ദ്രിയ അധീനമായ വിഷയങ്ങളെ അവന് പിടികിട്ടത്തുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ വിധി പ്രതിഷേധ ശാസ്ത്രത്തെ നിഷേധിക്കുകയാണ്, അതായിരിക്കും. അല്ലെങ്കിൽ ഈ മോക്ഷശാസ്ത്രത്തെ തന്നെ മനുഷ്യൻ ജിജ്ഞാസു വേണ്ടവണ്ണം ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കും. ശാസ്ത്രത്തെ അവൻ ഉപയോഗിക്കുന്ന രീതി തെറ്റാവുമ്പോൾ ചിലപ്പോൾ അത് ഏതും അങ്ങനെയാണല്ലോ. ഏത് ശക്തിയും തെറ്റായ രീതി ഉപയോഗിച്ചാൽ വിപരീത ഫലത്തെ ചെയ്യും. ആറ്റമിക് പവർ തെറ്റായ രീതി ഉപയോഗിച്ചാൽ അത് മനുഷ്യനെ സംഹരിക്കും. ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് ശാസ്ത്രവും. അതിനെ കൈകാര്യം ചെയ്യുന്നത് തെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ശാസ്ത്രത്തിൽ നിഷേധിക്കും. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആധ്യാത്മിക സാധനങ്ങൾക്കും ഉള്ളതാണ്, ശാസ്ത്രചിന്തനത്തിന് മാത്രമല്ല. ഏത് ആധ്യാത്മിക സാധനയും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താൽ, ഏത് നല്ല വസ്തുവും ദുഷിച്ച പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ ആ വസ്തു ദുഷിക്കും. അത് ആ പാത്രത്തിന്റെ ദോഷമാണ്. അപ്പോൾ ശാസ്ത്രവും തെറ്റായ കൈകളിൽ എത്തിച്ചേർന്നാൽ, മനുഷ്യന്റെ ദുർവാസനകളോട് കൂടിക്കലർന്നാൽ ചിലപ്പോൾ അത് വിപരീത ഫലത്തെ ഉണ്ടാക്കും. ശാസ്ത്രം അഭിമാനത്തെ അഹങ്കാരത്തെയും മറ്റും ഉണ്ടാക്കി മനുഷ്യനെ നശിപ്പിക്കുന്നു. അതെല്ലാം ഭക്തി അന്ധതയെ ഉണ്ടാക്കുന്നു, യോഗം അഭിമാനത്തെ അഹങ്കാരത്തെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം എല്ലാ ആത്മീയ സാധനങ്ങൾക്കുമുള്ള ദോഷമാണ്, ശാസ്ത്രത്തിന് മാത്രമുള്ളതല്ല. ശാസ്ത്രമാണ് ശരിയായിട്ടുള്ള വഴി കാണിച്ചിരുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രം പോലും എന്താണ്, അധ്യാസമൂലകമാണ്, അധ്യാസം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യാസം കാരണമായി സർവാണിജ ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി പ്രവൃത്താഹ എന്ന് പൂർവ്വത്തോട് അന്വയിച്ചു. പ്രവൃത്തിദാനി, ഇതെല്ലാം അതിനോട് അതിനെ നിമിത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാകും. അതായത് മോക്ഷത്തിന് ആവശ്യം എന്താണ്? അവിദ്യയല്ല, വിദ്യയാണ്. അത് നേരത്തെ പറഞ്ഞു, വസ്തുസ്വരൂപ അവധാരണം വിദ്യാം ആഹുഹു. എന്താണ് വിദ്യ? വസ്തുസ്വരൂപ അവധാരണം, താൻ ആത്മാവാണ് എന്നുള്ള നിശ്ചയം, അതാണ് വിദ്യ. ഇവിടെ പറയുന്നു എല്ലാ ശാസ്ത്രവും എല്ലാ വ്യവഹാരങ്ങളും അവിദ്യ കാരണമായിട്ടാണ്, എല്ലാം അധ്യാസമൂലകമാണെന്ന് പറഞ്ഞു. അപ്പൊ വിദ്യ അവിദ്യയിൽ നിന്നുണ്ടാകുമോ എന്ന് സംശയം വരുന്നു. അപ്പൊ വിദ്യയ്ക്ക് കാരണം അവിദ്യയായി. ശാസ്ത്രത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. ശ്രുതി അതും എന്താണ്, അധ്യാസം കൊണ്ടുണ്ടായെന്നാ പറയുന്നത്. ശ്രുതി പോലും ഉപനിഷത്ത് പോലും. അപ്പോൾ അവിദ്യയാണ് എല്ലാത്തിനും കാരണമെങ്കിൽ അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. ഇരുട്ടിൽ നിന്ന് വെളിച്ചം എങ്ങനെ ഉണ്ടാകും? അതാണ് അടുത്ത് ചോദിക്കുന്നത്. കഥം പുനഃ അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി ചെയ്തി കഥം പുന. ഇതെങ്ങനെ സംഭവിക്കും? അതൊരിക്കലും ശരിയാകത്തില്ലെന്നാണ്. എന്താണ് അവിദ്യാവത് വിഷയാണി? അവിദ്യാവാൻ, അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അധ്യാസം. അവിദ്യാവാൻ എന്ന് പറഞ്ഞാൽ അധ്യാസവാൻ. അധ്യാസവാൻ എന്ന് പറഞ്ഞാൽ അധ്യാസമുള്ളവൻ. അവിദ്യാവാൻ എന്ന് വെച്ചാൽ അധ്യാസമുള്ളവൻ. അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി. അവിദ്യയുള്ളവന്റെ വിഷയമാണ് എന്നുവെച്ചാൽ അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രാണി ശാസ്ത്രങ്ങളും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്ന ജ്ഞാനം എങ്ങനെ പ്രമേയാകും എന്നാണ്. അവിദ്യയെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രമാണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അറിവ് എങ്ങനെ യഥാർത്ഥ അറിവാകും എന്നാണ് ചോദ്യം. പ്രമാണങ്ങളെല്ലാം അവിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു പ്രമാ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പ്രമയ്ക്ക് കാരണം അത്യന്ത ഉപയോഗിയായിരിക്കുന്ന ഒന്നിനെയാണ് പ്രമാണമെന്ന് പറയുന്നത്. ആത്മവിദ്യയെ സംബന്ധിച്ച് മുഖ്യമായ പ്രമാണം പറയുന്നത്, വിദ്യയ്ക്ക് പ്രമാണമായി പറയുന്നത് ശബ്ദത്തെയാണ്, ശബ്ദപ്രമാണം. അതാണ് മുഖ്യമായ പ്രമാണം. ശ്രുതി, അതാണ് ഇവിടുത്തെ മുഖ്യമായ പ്രമാണം. ശാസ്ത്രം, അതാണ് മുഖ്യമായ പ്രമാണം. ആത്മാവിനെ അറിയുന്നതിന് മുഖ്യപ്രമാണം ശാസ്ത്രമാണ്. അതിനിവിടെ വിശദീകരിച്ച് പറയും. ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തെയാണ് നമ്മൾ ഗുരു ഉപദേശം എന്ന് പറയുന്നത്. അതാണ് മുഖ്യമായ പ്രമാണം. അത് കഴിഞ്ഞ് മറ്റ് പ്രമാണങ്ങൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. ആ പ്രമാണം പോലും, ശ്രുതി എന്ന് പറയുന്ന പ്രമാണം പോലും, പ്രത്യക്ഷം പ്രമാണമായിരിക്കുന്നത് പോലെ തന്നെ ശ്രുതി ശബ്ദവും ഒരു പ്രമാണമാണ്. ശബ്ദത്തിൽ നിന്ന് ആണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് അറിയുന്നത്. ഏത് ശബ്ദത്തിൽ നിന്ന്? തത്വമസി എന്ന് പറയുന്നു. ആ പരമാത്മ വസ്തു നീയാണ് എന്ന് ഉപദേശിക്കുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ അറിവുണ്ടാക്കിത്തരുന്നത് എന്താണ്? ആ വാക്യമാണ്, ശ്രുതി വാക്യമാണ്. ആ ശ്രുതി വാക്യം പ്രമാണമാണ്. ഈ പ്രമാണം എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? അധ്യാസത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പൊ അധ്യാസമുള്ളവനാണ് ഈ പ്രമാണം ഉള്ളത്. അധ്യാസമില്ലാത്തവനവിടെ പ്രമാണമില്ല. അധ്യാസമുള്ളവനാണ് ജിജ്ഞാസുവാകുന്നത്, ശിഷ്യനാകുന്നത്, ശ്രുതിവാക്യം ശ്രവണം മനനം നിധിധ്യാസനം എല്ലാം ചെയ്യുന്നത്, വിദ്യയെ നേടുന്നത്, മോക്ഷത്തെ പ്രാപിക്കുന്നത് എല്ലാം അധ്യാസമുള്ളവനാണ്. അവൻ ഈ പ്രമാണത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്നല്ല അവൻ ഉണ്ടാകേണ്ടത് എന്ത്? അവസാനം വിദ്യ. അപ്പൊ അവിദ്യയെ ആശ്രയിച്ച് എങ്ങനെ വിദ്യ ഉണ്ടാകും? അതാണ് കഥം പുനഃ. എങ്ങനെയാണ് അവിദ്യാവത് വിഷയാണി? അവിദ്യാവാന് വിഷയമായിരിക്കുന്നത് എന്ത്? പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിച. പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എന്നാണ്. പ്രത്യക്ഷം, അനുമാന ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ പ്രമേയം ഉണ്ടാകുമെന്നാണ്. യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകും? അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടാകുമോ? അതാണ് ചോദ്യം. ഭ്രമത്തിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമോ? ഭ്രമം നിമിത്തമായിട്ടാണോ ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നത്? അതാണ് ചോദ്യം. സമാനം പറയുന്നു, ഉച്ചതേ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ പ്രമാതൃത്വ അനുപപത്തു പ്രമാണപ്രവൃത്തി അനുപത്തേഹേ നഹി ഇന്ദ്രിയാണി അനുപാദായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി നച്ച അധിഷ്ഠാനമന്ദിരേണ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി നച്ച അനധ്യസ്ത ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയത്തെ നച്ച ഏതസ്മിൻ സർവസ്മിൻ അസതി അസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്യതി നച്ച പ്രമാതൃത്വമന്ദിരേണ പ്രമാണപ്രവൃത്തിരസ്തി തസ്മാത് അവിദ്യാവത് വിഷയാണി ഏവ പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിച്ച. ഇവിടെ പറയുന്നത് അധ്യാസത്തെ വിശദീകരിക്കുകയാണ്. നമ്മളിത് മുമ്പ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൂടെ വിശദീകരിക്കുന്നു. ഇവിടുത്തെ നിർണയം എന്താണ്? തീർച്ചയായും അധ്യാസത്തെ അവിദ്യയെ മുൻനിർത്തി തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത്. അവിദ്യ ആശ്രയിച്ചിട്ട് തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അവിദ്യ ആശ്രയിക്കാതെ വിദ്യ ഉണ്ടാകത്തില്ല. അധ്യാസത്തെ ആശ്രയിച്ച് തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത്. ശാസ്ത്രവും പ്രമാണവും എല്ലാം എന്താണ്? അവിദ്യയുള്ളവന് തന്നെയാണ്, അവിദ്യയുള്ളവൻ തന്നെയാണ് ഇതിലെല്ലാം പ്രവർത്തിക്കേണ്ടത് എന്ന് തന്നെ സമർത്ഥിക്കുന്നു. ആണ് വരുന്നു ഉച്ചതേ പറയാം, സമാധാനം പറയാം എന്ന് ഇവിടെ ഗുരു പറയുകയാണ്. ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ ദേഹം ഇന്ദ്രിയം മുതലായവയിൽ അഹം എന്നുള്ള അഭിമാനവും മമ എന്നുള്ള അഭിമാനവും ഇല്ലാത്തവന് പ്രമാതൃത്വ അനുപത്വം പ്രമാതൃത്വം ഉണ്ടാകത്തില്ല എന്നാണ്. ദേഹേന്ദ്രിയാദികൾ, ദേഹത്തിൽ അഹം എന്നുള്ള അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഞാൻ എന്ന് പറയുന്നത്. നീ ആരും ഞാൻ. അപ്പൊ അവിടെ ദേഹത്തിൽ അഹം അഭിമാനമുള്ളത് കൊണ്ടാണ് ഞാൻ. ഞാൻ ദേഹമെന്ന് നമ്മൾ സാധാരണ പറയാറില്ല. പക്ഷെ ഞാനെന്ന് പറഞ്ഞിട്ട് ദേഹത്തെ തൊട്ട് കാണിക്കും. അപ്പോൾ ദേഹം എന്ന് ഞാൻ എന്നുള്ള ആ ബോധം ഊന്നി നിൽക്കുന്നത് ദേഹത്തിലാണ്. അതുകൊണ്ടാണ് ശരീരത്തെ തൊട്ട് കാണിക്കുന്നത്. അപ്പൊ ദേഹത്തിൽ അഹം എന്ന് പറയുന്ന അഭിമാനമുണ്ട്, അതേ ദേഹത്തിൽ തന്നെ എന്റേത് എന്നുള്ള അഭിമാനമുണ്ട്, ഇന്ദ്രിയങ്ങളിൽ ശരീര അവയവങ്ങളിൽ എന്റേതെന്നുള്ള അഭിമാനമുണ്ട്. ഇത്തരം അഭിമാനം ഇതിനാണ് അധ്യാസം എന്ന് പറഞ്ഞത്. അത് മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പൊ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ, ഇങ്ങനെ ഒരു അഭിമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു അധ്യാസം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇത് ധർമ്മി അധ്യാസം. ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവം ഉണ്ടാവുക നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ധർമ്മി അധ്യാസമാണ്. അങ്ങനെയുള്ളൊരു അധ്യാസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അഹം ഞാൻ മമ എന്റെ എന്നുള്ള അഭിമാനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, പ്രമാതൃത്വം അനുഭവത്തു, പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. ഞാൻ പ്രമാതാവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയായ അറിവുള്ളവനാണ് എന്നുള്ള ആ ഭാവം ഉണ്ടാകത്തില്ല. പ്രമാതാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, പ്രമ ആശ്രയിച്ചിരിക്കുന്നവൻ, അതാണ് പ്രമാതാവ്. ഞാൻ പുസ്തകം എന്ന് അറിയുമ്പോൾ അറിവ് എന്നിലിരിക്കുന്നു, ആ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന ഞാൻ പ്രമാതാവായി. അപ്പൊ എന്നിൽ പ്രമാതാവിന്റെ ഭാവം വരുന്നു, ഞാൻ പ്രമാതാവാണ് എന്നുള്ള ഒരു അവസ്ഥ വരുന്നു, അതിനാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഭാവം, ആ വസ്തുവിന്റെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്വം ത എന്ന് പദത്തിന്റെ അവസാനം ചേർക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നു, മനുഷ്യത്വം, ബ്രാഹ്മണത്വം എന്നെല്ലാം പറയുന്നു. ത്വം ചേർക്കുന്നതിന് വേണ്ടി ആ വസ്തുവിന്റെ സവിശേഷതയെ, അവസ്ഥയെ, ധർമ്മത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രമാതാവിന്റെ സ്വഭാവം, അതിനാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. ആ പ്രമാതാവിന്റെ സവിശേഷത, ആ പ്രമാതാവ് എന്നുള്ള ഭാവം, അത് വരണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ അധ്യാസം സംഭവിക്കണം. ഇത്തരം അഭിമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലേ ഞാൻ എന്നുള്ള ഭാവം വരത്തുള്ളൂ. പ്രമാതാവ് ഞാനെന്ന് അഭിമാനിക്കുന്നുണ്ട്, അതായത് അല്ലെങ്കിൽ ഞാനെന്നുള്ള ഈ അഭിമാനം ജീവനാണ് ഉള്ളത്, ഞാനെന്നുള്ള അഭിമാനം ഉള്ളവനാണ്. ഞാനെന്നുള്ള അഭിമാനത്തെ അഹങ്കാരം എന്ന് പറയുന്നു. ഞാനെന്നുള്ള അഭിമാനം എവിടെയാണോ നിലനിൽക്കുന്നത് അതിനെ ജീവൻ എന്ന് പറയുന്നു. ആ ജീവൻ എപ്പോഴാണോ ഞാനിതിനെ അറിയുന്നു എന്ന ഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ അതേ ജീവനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. അഹങ്കാരം, ജീവൻ, പ്രമാതാവ്. ജീവന്റെ തന്നെ രണ്ട് ഭാവമാണ് അഹം എന്നുള്ളതും പ്രമാതൃത്വം എന്ന് പറയുന്നത്. ജീവൻ എപ്പോഴാണോ അറിയുന്നവനായിരിക്കുന്നത് അപ്പോൾ അത് പ്രമാതാവാകുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അന്ധകരണം എന്ന് പറയുന്ന ഒരു ഉപാധി, ആ ഉപാധിയോട് വ്യാപിച്ച് അല്ലെങ്കിൽ ആ ഉപാധിയോട് വ്യാപിച്ച് ആത്മചൈതന്യം നിൽക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. അതിന് ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നത് എന്താണ്? ആത്മാവിന് അന്ധകരണം വിശേഷണമായിരിക്കുമ്പോൾ ആ ആത്മാവിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു എന്ന് പറയും. വിശേഷണമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, ആത്മചൈതന്യം ആ അന്ധകരണത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ, വ്യാപിച്ചിരുന്നുകൊണ്ട് വിഷയങ്ങളെ അറിയുമ്പോൾ അറിയുന്നവനെ പ്രമാതാവ്. അപ്പോൾ വിഷയങ്ങളെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് ആ ആത്മാവ് എത്തണമെങ്കിൽ ആ ആത്മചൈതന്യം ഈ അന്ധകരണത്തിലേക്ക് വ്യാപിക്കണം. ഈ അന്ധകരണം ആത്മചൈതന്യത്തിലേക്ക് വ്യാപിക്കുക, അതിനെയാണ് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുന്ന അധ്യാസം എന്ന് പറയുന്നത്. ഇതരേതര അധ്യാസം, അന്യോന്യ അധ്യാസം എന്ന് പറയുന്നത് അത് തന്നെ. അങ്ങനെയുള്ള ആ അധ്യാസം, അതാണ് പ്രമാതൃത്വം, പ്രമാതാവ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ആത്മാവിനുണ്ടാകുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതിന് ജീവൻ എന്ന് പറയുന്നത്. അത് കർത്താവും ഭോക്താവും പ്രമാതാവും എല്ലാമായിരിക്കുമ്പോൾ അതിനെ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേക ഭാവത്ത് അറിയുന്നവനായിരിക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. പറയുന്നു, ഈ അഹം മമ അഭിമാനം കൂടാതെ പ്രമാതൃത്വം ഈ ആത്മാവിൽ ഉണ്ടാകത്തില്ല, അനുഭവത്തോ എന്നാണ്. പ്രമാതൃത്വം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രമാണ പ്രവൃത്തി അനുഭവത്തെ, പ്രമാണ പ്രവർത്തനം നടക്കുന്നില്ല. ഞാൻ പ്രമാതാവാകുമ്പോഴാണ്, അറിയുന്നവനാകുമ്പോഴാണ് അറിവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. അറിവിന് വേണ്ടിയുള്ള പ്രവൃത്തി എന്താണ്? ഉള്ളിലിരിക്കുന്ന അന്ധകരണം വിഷയത്തിലേക്ക് വ്യാപിക്കുക, അതാണ് അറിവിന് വേണ്ടിയുള്ള പ്രവൃത്തി. അപ്പൊ ആ പ്രവൃത്തി, അതിനാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രമാണ പ്രവൃത്തി പ്രമാതാവ് ഉണ്ടെങ്കിലേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അറിയുന്നവൻ ഉണ്ടെങ്കിലേ അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്നാണ്. ഇതിനെല്ലാം എന്ത് വേണം? അഹം മമ അഭിമാനം കാരണമാണ് എന്നുവെച്ചാൽ അധ്യാസം കാരണമാണ് എന്നർത്ഥം. അപ്പോൾ പ്രമാതൃത്വം, പ്രമാണ പ്രവൃത്തി ഇതെല്ലാം അധ്യാസം കൊണ്ടേ സംഭവിക്കുന്നുള്ളൂ. നഹി ഇന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി. ഇന്ദ്രിയാണി അനുപാതായ, ഇന്ദ്രിയങ്ങളെയും മറ്റും ആശ്രയിക്കാതെ സ്വീകരിക്കാതെ ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കാതെ അപ്രവൃത്തി അനുപാതായ, ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി വ്യവഹാര, പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്ന സംഭവതി. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലേ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ എന്നാണ്. അതിനും അപ്പോൾ അധ്യാസം കാരണമാണ്. അധ്യാസം ഉണ്ടാകുന്നു, അവിടെ പ്രമാതൃത്വം ഉണ്ടാകുന്നു, അറിയുന്നവൻ അവിടെ വരുന്നു. അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം. അതായത് നമ്മുടെ കണ്ണടക്കുകയും തുറക്കുകയും വേണം, ചെവി കൊണ്ട് കേൾക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. എന്നുവെച്ചാൽ അധിഷ്ഠാന മന്ത്രേണ ഇന്ദ്രിയാണാം വ്യവഹാരക സംഭവം. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിലോ അതിനൊരു ആധാരം വേണം. ഇന്ദ്രിയങ്ങൾ എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു? ഈ ശരീരത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ആശ്രയിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സ്ഥൂലമായ അധിഷ്ഠാനം ഈ സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിലൂടെയാണ് ഇന്ദ്രിയങ്ങൾ ബാഹ്യദേശത്തേക്ക് പോകുന്നത്. അതിന് സഹായിക്കുന്ന എന്താണ്? സൂക്ഷ്മ ശരീരമാണ്. അതാണ് അധിഷ്ഠാന മന്ദരേണ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന അധിഷ്ഠാനം. അത് അന്തരേണ കൂടാതെ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി. ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരം പ്രവൃത്തി എന്ന സംഭവതി സംഭവിക്കത്തില്ല എന്നർത്ഥം. അതിനും അധ്യാസം ആവശ്യമാണെന്നർത്ഥം. ചൈതന്യം ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ശരീരം ചൈതന്യവത്തായി ആ ശരീരത്തിനോട് ഇന്ദ്രിയം താതാത്മ്യപ്പെട്ട് ആ ഇന്ദ്രിയവും ചൈതന്യവത്തായാൽ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമുള്ളൂ എന്നാണ്. ബാഹ്യമായി കാണുന്ന ഇന്ദ്രിയങ്ങളെല്ലാം മൃതശരീരത്തിനുമുണ്ട്, അവിടെ പ്രവർത്തനം നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ചൈതന്യ താതാത്മ്യം ആ ശരീരത്തിലില്ല, അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ അവിടെ ഇല്ല. സ്ഥൂല ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം, കണ്ണടയ്ക്കുക തുറക്കുക ഇതൊന്നും മൃതശരീരത്തിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ചൈതന്യ താതാത്മ്യമില്ല, അധ്യാസമില്ല. അതുകൊണ്ട് അപ്പം മരണമെന്ന് പറയുന്നതിന്റെ വാസ്തവത്തിൽ എന്താണ്? ഈ സ്ഥൂല ശരീരത്തോടുള്ള അധ്യാസം താൽക്കാലികമായി വിടുന്നതാണ് മരണം. അതാണ് മരണമെന്ന് പറയുന്നത്. താൽക്കാലികമായി വിടലല്ല, വിടലാണ് നിത്യമായിട്ടുള്ള വിടലല്ല. അപ്പോൾ മരണം സംഭവിക്കുന്നു. സ്ഥൂല ശരീരത്തോടുള്ള അധ്യാസം തൽക്കാലത്തേക്ക് വിട്ടു. അധ്യാസം നിലനിൽക്കും. സൂക്ഷ്മ ശരീരത്തിനും സൂക്ഷ്മ ഇന്ദ്രിയങ്ങളിലും മന്ദകരണത്തിനും എല്ലാം അധ്യാസം തുടരുന്നു. പക്ഷേ സ്ഥൂല ശരീരവുമായിട്ടുള്ള അധ്യാസം വിടുന്നു. അപ്പോൾ സ്ഥൂല ശരീരത്തിൽ താതാത്മ്യ അധ്യാസമില്ലാത്തതുകൊണ്ട് സ്ഥൂല ശരീരത്തിൽ ചൈതന്യമില്ല. ചൈതന്യമില്ലാത്തതുകൊണ്ട് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതിനോട് പറയുന്നത് എന്താണ്? അധിഷ്ഠാന മന്ദരേണ ഈ അധിഷ്ഠാനം കൂടാതെ എന്ന് വെച്ചാൽ ചൈതന്യവത്തായ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ഇന്ദ്രിയങ്ങളിൽ ചൈതന്യം പ്രസരിക്കാതെ വ്യവഹാരക സംഭവം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സംഭവിക്കത്തില്ല. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ അവിടെയും അധ്യാസം സംഭവിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിനും അധ്യാസമുണ്ട്, അതുകൊണ്ട് അവിടെ ഇന്ദ്രിയങ്ങൾ ചൈതന്യവത്തായി സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കും, പക്ഷേ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കത്തില്ല. എന്നുവെച്ചാൽ അധ്യസ്ത അനധ്യസ്ത ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയതി എന്ന് പറയുന്നു. അനധ്യസ്ത ആത്മഭാവേന, ആത്മഭാവം ഞാനെന്ന ഭാവം, ആ ഞാനെന്ന ഭാവത്തെ ആരോപിക്കാതെ അനധ്യസ്തമായി, ഞാനെന്ന ഭാവത്തെ ആരോപിക്കാതെ ഉള്ള ദേഹേന ദേഹം കൊണ്ട്, ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവം കൂടാതെ കശ്ചിത് ന വ്യാപ്രിയതി, ആരും തന്നെ വ്യാപരിക്കുന്നില്ല എന്നാണ്. ദേഹത്തിൽ ഞാനെന്നുള്ള ഒരു ഭാവം വരാതെ ആരും തന്നെ വ്യാപരിക്കുന്നില്ല. കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒരാളെയും വിടുന്നില്ല. എവിടെയെങ്കിലും ദേഹം കൊണ്ടുള്ള പ്രവൃത്തി കാണുന്നുണ്ടോ, അത് കശ്ചിത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം എടുക്കരുത്, സർവ്വപ്രാണികളെയും എടുത്തോണം. ഉറുമ്പും പാറ്റയും പുഴുവും എല്ലാം എടുക്കാം. എവിടെയെങ്കിലും ശരീരം കൊണ്ടുള്ള പ്രവൃത്തി കാണുന്നുണ്ടോ, വൃക്ഷലതാദികളെ എല്ലാം എടുക്കാം. അവിടെയെല്ലാം എന്താണ്? ചൈതന്യം എവിടെയുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? അധ്യസ്ത ആത്മഭാവമുണ്ട്, ഞാനെന്നുള്ള ഭാവമുണ്ട്. ആത്മഭാവം ഞാനെന്ന ഭാവം അതുണ്ട്. അത് സ്ഥൂലമായിരിക്കും, മനുഷ്യനിൽ അത് സ്ഥൂലമായി പ്രകടമാവും. ബോധത്തിന്റെ വികാസ പരിണാമം കൂടിയിരിക്കുന്നിടത്ത്, കൂടുതൽ വികസിച്ചിരിക്കുന്നിടത്ത് ആ ഞാനെന്നുള്ള ഭാവം സ്ഫുടമായിരിക്കും. ക്ഷുദ്രജീവികളിലൊക്കെ ആ ഭാവം കുറവായിരിക്കും. പ്രാണികളും അപ്പോൾ മലയാളത്തിൽ തന്നെ ഞാനെന്ന് പറയുമോ എന്ന് ചിന്തിക്കരുത്. ഞാനെന്ന് മലയാളത്തിലാണ് പറയുന്നത്. ഈ പ്രാണികൾക്കെല്ലാം ഈ ഭാഷ വശമുണ്ടോ? അവരുമെല്ലാം ഇതുപോലെ ഞാനെന്ന് പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത്, വൃക്ഷവും ലതകളും എന്നൊന്ന് ചോദിക്കരുത്. അവിടെ എന്തുണ്ട്? ചൈതന്യത്തിന്റെ സ്ഫുരണം അവിടെയുണ്ട്, സർവപ്രാണിയിൽ. ആ ചൈതന്യ സ്ഫുരണം എന്തുണ്ട്? അതിന്റെ സ്ഥൂല ശരീരത്തിലുണ്ട്. അധ്യസ്ഥാത്മഭാവം എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ദേഹത്തോടുകൂടി, ചൈതന്യ സ്ഫുരണത്തോടുകൂടി, ആ ദേഹത്തോടുകൂടി ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഷയിൽ, പക്ഷെ മൃഗാദികളുടെ ഭാഷയിൽ, അങ്ങനെയുള്ള ഒരു ബോധത്തോടുകൂടി അനുഭവത്തെ പ്രകടമാക്കുന്നതിനുള്ള ഉപാധി മാത്രമാണ് ഭാഷ. ഭാഷയല്ല അനുഭവം. ഭാഷ എന്ന് പറയുന്നത് ഏതുമാകാം, അതെന്ത് ചെയ്യുന്നു, അനുഭവത്തെ വിനിമയം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി, ആശയവിനിമയത്തിനുള്ള ഉപാധി. അത് ഏത് ഭാഷയുമാകാം, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, അനുഭവത്തെ സ്ഫുരിപ്പിക്കുന്നു ഭാഷ, അല്ലെങ്കിൽ അനുഭവത്തെ വിനിമയം ചെയ്യിക്കുന്നു ഭാഷ. ആ ഭാഷയിലുള്ള കാര്യം അനുഭവത്തിലാണ്. അപ്പോൾ ആ ചൈതന്യത്തെക്കുറിച്ചുള്ള സ്ഫുരണം, ആ സ്ഫുരണം സ്ഥൂലദേഹത്തിലേക്ക് വ്യാപിക്കാതെ ന കശ്ചിത് വ്യാപ്രിയത, ഈ ലോകത്ത് ആരും പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ചോദിക്കും നമ്മൾ, നമുക്കെപ്പോഴും ഉത്കണ്ഠയുള്ള ജ്ഞാനിയെ കുറിച്ചാണ്. അപ്പോൾ ജ്ഞാനിയോ? അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയും പ്രതിക്കൂട്ടിലാവും. മുക്തനും പറയുന്നു അതെ, ജ്ഞാനിയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അടുത്തതിനെ കുറിച്ച് പറയും. ദേഹത്തിൽ ചൈതന്യ സ്ഫുരണമില്ലാതെ ദേഹം കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ആ ചൈതന്യ സ്ഫുരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്തോന്നു, ഞാൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ചിലർ മനഃപൂർവ്വം ഞാനെന്ന് പറയാതിരിക്കും ജ്ഞാനിയാകാൻ വേണ്ടി. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനിയാവും. അപ്പം ജ്ഞാനിയാണെന്ന് നമ്മൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനെന്ന് പറയാതിരിക്കണം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനിയാവും. അപ്പം ജ്ഞാനിയാണെന്ന് നമ്മൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനെന്ന് പറയാതിരിക്കണം. അങ്ങനെ പറയാതിരുന്നോണ്ട് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഞാനുണ്ടായിരിക്കും എന്നാണ് ജ്ഞാനിക്കും. അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന കശ്ചിത് നവ്യാപ്രിയതി എന്നാണ്. അതായത് ചൈതന്യത്തിന്റെ സ്ഫുരണം വേറെ, അഹംഭാവം വേറെ. ഞാനെന്ന് പറയരുതെന്ന് പറയുന്നത് അഹംഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അഭിമാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്ഫുരണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഫുരണത്തെ ഞാനെന്നുള്ള ഭാഷ കൊണ്ട് വിനിമയം ചെയ്യുന്നതുകൊണ്ട് ഞാനിക്ക് അപകടമൊന്നും പറ്റത്തില്ല. അതിനു പകരം വേറെ ഏതെങ്കിലും ഭാഷ ഉപയോഗിച്ചാലും സ്ഫുരണത്തിൽ വ്യത്യാസം വരുന്നില്ല. അഹംഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് പറയരുതെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. പറയുന്നു അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന. ഈ ശരീരത്തിലോട്ട് ചൈതന്യ സ്ഫുരണത്തെ കൂടാതെ, ചൈതന്യത്തിലോട്ട് ഈ ശരീരത്തിൽ അത് കൂടാതെ ആർക്കും വ്യാപരിക്കാൻ പറ്റത്തില്ല. ആ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ച് ഇന്ദ്രിയങ്ങളിൽ വ്യാപരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ഏതസ്മിൻ സർവസ്മിൻ അസതി. ഇതൊന്നും കൂടാതെ, ഏതസ്മിൻ സർവസ്മിൻ അസതി, ഇത് യാതൊന്നും കൂടാതെ എന്താണ്, അസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്യതേ. ആത്മാവ് അസംഗമാണ്, അതിൽ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അധ്യാസം സംഭവിക്കാതെ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അതായത് പ്രമാ, ജ്ഞാനിക്ക് പ്രമേയുണ്ടെങ്കിൽ ജ്ഞാനിയിൽ പ്രമാതൃത്വമുണ്ട്. പ്രമാതൃത്വം ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ അധ്യാസം സംഭവിച്ചിരിക്കുന്നു. അജ്ഞാനിക്കും അതുപോലെ തന്നെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനി പറയും. രണ്ടിടത്തും സംഭവിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും വ്യത്യാസമാണ്. സംഭവിക്കുന്നില്ല എന്നിടത്തുള്ള വ്യത്യാസം എന്താണെന്ന് അടുത്ത് പറയും. സർവസ്മിൻ അസതി, ഇതൊന്നും കൂടാതെ എന്താണ്, അസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്യതേ. അസംഗനായിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും പ്രമാതൃത്വം ഉണ്ടാകത്തില്ല, അതായത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നർത്ഥം. പറഞ്ഞു വരുമ്പോൾ എന്തായി, അവിദ്യ ഉണ്ടെങ്കിലേ വിദ്യ ഉണ്ടാകുന്നായി. നമ്മുടെ സംശയം എന്തായിരുന്നു, അവിദ്യ കൊണ്ട് വിദ്യ ഉണ്ടാകുമോ എന്നാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്, പറഞ്ഞു വന്നത് എന്താണ്, വിദ്യ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അവിടെ അവിദ്യ ഉണ്ടായിരിക്കണം, അവിദ്യയില്ലെങ്കിൽ വിദ്യയുമില്ല എന്നാണ്. അവിദ്യയില്ലാത്തവന് വിദ്യയുടെ ആവശ്യമില്ല. അവിദ്യയില്ലാത്ത എന്താണ്, അതാണ് പറഞ്ഞത് അസംഗസ്യ ആത്മനഃ. അസംഗമായിരിക്കുന്ന ആത്മാവിൽ അവിദ്യയുമില്ല വിദ്യയുമില്ല എന്നാണ്. അവിടെ രണ്ടുമില്ല. അവിദ്യ വേണമോ, അവിടെ അവിദ്യ മുൻപേ ഉണ്ടായിരിക്കണം. അവിദ്യ ആശ്രയിച്ചേ വിദ്യ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ രണ്ടുമില്ലാതിരിക്കണം, അസംഗമായിരിക്കണം എന്നാണ്. എന്നുവെച്ചാൽ പ്രമാതൃത്വം അന്തരേണ പ്രമാണ പ്രവൃത്തിരസ്തി. പ്രമാതൃത്വം കൂടാതെ പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അറിയുന്നവനില്ലാതെ അറിവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവൃത്തികളും സംഭവിക്കത്തില്ല എന്നർത്ഥം. തസ്മാത്, അതുകൊണ്ട് എന്താണ്, അവിദ്യാവത് വിഷയാണ് ഏവ. അവിദ്വാന് തന്നെയാണ്, അവിവേകിക്ക് തന്നെയാണ് പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിച. പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും വേദവും ശാസ്ത്രങ്ങളും എല്ലാം അജ്ഞാനിക്കാണ്. ഈ ശാസ്ത്രം, ശാസ്ത്ര അഭ്യസനം, ഇതെല്ലാം അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രമാണങ്ങളും, ഗുരുവും ഗുരു ഉപദേശവും ശിഷ്യനും ശിഷ്യന്റെ ജ്ഞാനപ്രാപ്തിയും എല്ലാം എന്താണ്, ഇതെല്ലാം അവിദ്വാനെ സംബന്ധിച്ചാണ്. അപ്പൊ നമ്മുടെ സംശയം വരുന്നത് എന്താണ്, അപ്പൊ ജ്ഞാനിക്കോ പറയുന്നു. പശ്വാദി അവിശേഷ ജ്ഞാനി ഇക്കാര്യത്തിൽ എന്താണ് പശ്വാദിഭി അവിശേഷ എന്ന് വെച്ചാൽ തുല്യത്വ. ജ്ഞാനിയുടെ മനുഷ്യനോടല്ല ഉപദേശിക്കുന്ന ഉപമിക്കുന്നത് മൃഗത്തോടാണ്. പശു എന്ന് വെച്ചാൽ മൃഗം, മലയാളത്തിൽ പശുവല്ല. മലയാളത്തിൽ പശു എന്ന് പറഞ്ഞാൽ പാല് കറക്കുന്ന പശു. സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം. സംസ്കൃതത്തിൽ ആടിനെയും പശു എന്നാണ് വിളിക്കുന്നത്. പശുവാദിപി എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് തുല്യമാണ് എന്നർത്ഥം. ആര്? ഇക്കാര്യത്തിൽ ജ്ഞാനി. അതായത് വ്യവഹാരത്തിന്റെ കാര്യത്തിൽ പ്രമാണ പ്രമാതൃത്വ വ്യവഹാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയും പശുവാദിപി അവിശേഷ എന്ന് വെച്ചാൽ തുല്യത്വ, മൃഗങ്ങൾക്ക് സമമാണ് എന്നർത്ഥം. അത്രയും ജ്ഞാനി മോശമാക്കിയോ? ആർക്കും പ്രയാസം തോന്നരുത്. ജ്ഞാനി മൃഗങ്ങളോട് ഉപമിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നു എങ്ങനെയാണ്. യഥാഹി, അത് പറയാം. ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പശ്വാദേഹ ശബ്ദാദിഭി ശ്രോത്രാദീനാം സംബന്ധേ സതി ശബ്ദാദി വിജ്ഞാനി പ്രതികൂലേ ജാതേ തതോ നിവർത്തന്തേ. എങ്ങനെയാണ് ജ്ഞാനി മൃഗങ്ങൾക്ക് തുല്യമാകുന്നത്? പശ്വാദേഹ മൃഗങ്ങളും മറ്റും പക്ഷിമൃഗാദികളെല്ലാം. എന്തിനു പക്ഷിമൃഗാദികൾ മാത്രമല്ല, വൃക്ഷലതാദികൾ പോലും. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി, അവിടെ സംഭവിക്കുന്നുണ്ട് പ്രമാണ വ്യവഹാരം. അവയ്ക്കുമുണ്ട് ഇന്ദ്രിയങ്ങൾ, പക്ഷിമൃഗാദികൾക്കുമുണ്ട്. നമ്മുടെ പശുവിനെ തന്നെ എടുക്കാം. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ, നമ്മളതിനെ സ്നേഹത്തോടുകൂടി അടുത്ത് നിന്നിട്ട് ബാബ എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശബ്ദവുമായിട്ട് അതിന്റെ ശ്രോത്ര ഇന്ദ്രിയത്തിന് സംബന്ധം ഉണ്ടാകും. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി, ശബ്ദാദികൾക്ക് ശ്രോത്രേന്ദ്രിയവുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദാദി വിജ്ഞാനെ പ്രതികൂലേ ജാതെ. പശു നമ്മുടെ കൃഷി കയറി തിന്നുകയാണെങ്കിൽ, വിള നശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശബ്ദം എന്തായിരിക്കും? പ്രതികൂലമായിരിക്കും. ശബ്ദാദി വിജ്ഞാനെ പ്രതികൂലേ ജാതെ, അതിന് മനസ്സിലാവും.
2: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ആ തത്വജ്ഞാനം ഒന്നായ ആ തത്വജ്ഞാനം അവിടെ അജ്ഞാനാദികളെല്ലാം മാറി പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ വിഷയം? ഇവിടെ നമുക്കറിയാം, നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. ഇവിടെ എന്താ വിഷയം? അങ്ങനെ ഒരു തത്വം ജ്ഞാനമായി, അല്ലെങ്കിൽ ജ്ഞാനം തന്നെ തത്വമായി, സംശയാദികളൊന്നും കൂടാതെ പ്രകാശിക്കുന്നു എന്ന് പറയും. ഇവിടെ വിഷയം താൻ തന്നെ, അതാ വ്യത്യാസം. അതിപ്രാപഞ്ചികമായ ഓരോ വസ്തുവിന്റെ തത്വത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോഴും അവിടെ വിഷയം അന്യമായി പോകും. ഇതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ വിഷയം അനന്യമായിരിക്കുന്നു, താൻ തന്നെയായിരിക്കുന്നു. തന്നിലുള്ള അജ്ഞാനാദി ദോഷങ്ങൾ മാറി, അതാണ് പറയുന്ന സ്വസ്വരൂപ പ്രകാശം. ഇതാണ് തത്വജ്ഞാനം. ഇതല്ല ഇവിടെ പറയുന്ന ഉപാസം. ആ സ്വസ്വരൂപ പ്രകാശം, അതിൽ സംശയമൊന്നുമില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എനിക്ക് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഉണ്ട്. ശരീരാദിബോധം തുടങ്ങുന്ന ഇതെല്ലാം ഈ അജ്ഞാന സംശയ വിവരങ്ങളാണ്. അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഉപാസന അതല്ല എന്നാണ്. ഈ പറയുന്ന തത്വജ്ഞാനം ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതാണോ എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി അവിടെ ഉപാസന നിർദ്ദേശിച്ചിരിക്കുന്നത്. അഭേദബുദ്ധിയിൽ ഉള്ള തത്വജ്ഞാനം തന്നിൽ പ്രകാശിക്കുന്നതിന് താൻ തന്നെ തടസ്സം സൃഷ്ടിക്കുകയാണ്. തന്റെ മനസ്സ് തന്നെ എന്ത് ഈ ദോഷങ്ങളെ കൊണ്ടുവന്നിട്ട് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ പറയുന്നു ഉപാസിക്കുക. അത് ഉപാസിക്കുന്നതിന് ഇന്നതേ ഉപാസിക്കുക എന്നൊന്നുമില്ല, എന്ത് വേണോ ഉപാസിക്കും. പക്ഷെ വൈദികമായ ഉപാസനയുടെ പ്രത്യേകത എന്താണ്? ഇന്ന ഉപാസനയ്ക്ക് ഇന്ന ഫലം എന്നവിടെ പറയും. ആ ഉപാസന അനുസരിച്ച് ആ ഫലം ഉണ്ടാകും, അത് ധ്യാനം. ആ വൈദികമായ ഉപാസന കാലം കൊണ്ട് മാറി മാറി വന്നിട്ട് ഇന്നത്തെ ദേവത ഉപാസനകളും ക്ഷേത്ര ഉപാസനകളും മറ്റ് തന്ത്രമന്ത്ര ഉപാസനകളും ഒക്കെയായി മാറി. ആ വൈദിക ഉപാസന മാറിയതാണ്. അങ്ങനെ മാറുന്നതിനും ഒരു കാരണമുണ്ട്. കാരണം ഈ പറയുന്ന വൈദിക ഉപാസന വൈദികനെ സാധ്യമാകും. അശ്വമേധം എന്തെന്നറിയാത്തവന് അശ്വമേധ ഉപാസനങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അസംബന്ധമായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതമായിട്ടൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. കാരണം വൈദിക ജീവിതമല്ല. ഇന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ സ്മാർത്ഥമാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഉപാസനകളൊക്കെ ആയിട്ട് കാലം കൊണ്ട് എല്ലാം മാറിപ്പോയി. എന്നാണ് തത്വജ്ഞാനം ഉപാസന അല്ല എന്ന് മനസ്സിലാക്കാനെങ്കിൽ ഇത് സഹായിക്കും. പല രീതിയിൽ രണ്ടിനെയും ഒന്നായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ആ ഇനി മറ്റൊന്നുണ്ട്, തത്വജ്ഞാനത്തെ അംഗീകരിക്കാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉപാസനയാണ് പരമപ്രധാനം, ഉപാസനയേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, തത്വജ്ഞാനമില്ല, ഉപാസന മാത്രമേ ഉള്ളൂ. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, തത്വജ്ഞാനമാണ് മുഖ്യം, രണ്ടാമത് ഉപാസന. ഇങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു വേദജാനാതി അറിയുന്നു എന്ന് പറയുമ്പോൾ ഇത് ഉപാസനയാണ് തത്വജ്ഞാനമല്ല എന്നറിയുന്നു. അല്ലെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പമില്ല. വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന പലരും ഇതിൻ്റെ ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ്. അതുകൊണ്ടത് അങ്ങനെ വിശദീകരിച്ചു തന്നെ അതറിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഭാഷ്യമാണ് ചർച്ച ചെയ്യുന്നത്, തത്വജ്ഞാനം എന്താണോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകൾ കുറഞ്ഞ പക്ഷം പോകുകയെങ്കിലും ചെയ്യണം. തത്വജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ പരാതി പറഞ്ഞു, സ്വാമിയുടെ ഈ അദ്വൈതം പറച്ചിൽ കേട്ട് കേട്ട് എൻ്റെ ഭക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. ശരിയാണ്, പണ്ട് വലിയ ഭക്തനായിരുന്നു. ഈ വേദാന്തം കേട്ട് കേട്ട് ഭക്തി പോയി. കഥ പറയുന്നതിൻ്റെ ഒരാൾ പരാതി നേരിട്ട് പറഞ്ഞതാ, ഭക്തി നഷ്ടപ്പെട്ടു പോയി. ശരി, ഭക്തി നഷ്ടപ്പെട്ട് ആയിക്കോട്ടെ, ഈ പറയുന്ന തത്വം ഞാൻ ഒട്ട് കിട്ടിയതുമില്ല. രണ്ടാമത്തെ നഷ്ടം, ഒന്ന് കയ്യിലുണ്ടായിരുന്ന സാധനം പോയി, രണ്ടാമത് തത്വം ഞാൻ എൻ്റെ കുറ്റമല്ല. രണ്ട് കാര്യത്തിന് ഇതുണ്ടായിരുന്നു. ഭക്തിയാണെങ്കിൽ എന്തായാലും അത് നഷ്ടപ്പെടത്തില്ല, ഉറപ്പാണ്. അപ്പം നേരത്തെ കയ്യിലുണ്ടായിരുന്നത് ഭക്തിയല്ല. ഞാനത് ആളിനോട് നേരിട്ട് പറഞ്ഞില്ല, അതിന് എൻ്റെ ഭാഷയിൽ പറഞ്ഞ വട്ടം എന്ന് പറയും. അത് നഷ്ടപ്പെട്ടു, നന്നായി ബുദ്ധി തെളിഞ്ഞു. പക്ഷെ അത് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ചിലപ്പോൾ തല്ലു കിട്ടും. കുറച്ചൊരു ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നു, അത് മാറി. അത് മാറുന്നതിനായി തത്വവിചാരം അത്രയെങ്കിലും മാറി കിട്ടിയല്ലോ. പിന്നെ ഇനി ശരിയായ തത്വബോധം ഉണ്ടായിക്കോളും. ഇത് മാറിയില്ല, അതിന് തടസ്സമായിരുന്നു, മാറിയില്ല. അതാണ് എൻ്റെ സമാധാനം. ഭക്തി ശരിയായ ഭക്തിയാണെങ്കിൽ അത് മാറത്തില്ല, മാറുന്നതല്ലല്ലോ. പലരും ധരിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഈ ഭക്തി പോയിട്ട് വരേണ്ട ഒന്നാണ് തത്വജ്ഞാനം. ആദ്യം ഭക്തി വരണം, പിന്നെ അത് അവിടെ നിന്ന് പോകണം, പിന്നെ മൂന്നാമത് തത്വജ്ഞാനം വരണം. അങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അതും ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് അതും പറയുന്നു. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും എന്ന് പറയുന്നതിനൊന്നും വ്യത്യാസമില്ല. അതും അറിയാം, എന്നാലും അതൊന്നും എപ്പോഴും മനസ്സിരിക്കത്തില്ല. അതാ പറയും, ഇവിടെ നമ്മൾ പറയുന്ന അതിനെക്കുറിച്ചുമല്ല, വൈദിക ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. തത്വജ്ഞാനവും ഭക്തിയും എല്ലാം ഒന്ന് തന്നെ, ഒന്ന് പോയിട്ട് വേറൊന്ന് വരേണ്ട സാധനമൊന്നുമില്ല. ഇതുകൊണ്ട് ഏതെങ്കിലും പോയി എന്ന് കരുതുകയാണെങ്കിൽ എന്തോ വേണ്ടാത്ത സാധനം പോയി എന്ന് കരുതിയാണ്. പിന്നെ ഇനി തത്വജ്ഞാനം കുറച്ചുകൂടി ക്ഷമിച്ചാൽ മതി, അപ്പോൾ അത് വന്നോളും. എന്തായാലും അതിന് ക്ഷമ വേണം, വരാതിരിക്കാൻ വഴിയില്ല. കാരണം ദോഷം മാറിയാൽ പിന്നെ ഗുണം വന്നേ പറ്റും. അതുകൊണ്ട് ഉപാസന ഇവിടെ പറയുന്ന എല്ലാ തരത്തിലുള്ള ഉപാസന, അത് നിരുപയോഗം എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നു. അത് ഉപയോഗമുള്ളത് തന്നെയാണ്, അതിന് ഫലമുണ്ട്. അതിന് ഭൗതികവും ആധ്യാത്മികവുമായ രണ്ട് തരത്തിലുള്ള ഫലമുണ്ട്. പക്ഷെ വേദജ്ഞാനാദി എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനമായിട്ട് എടുക്കരുത്, ഉപാസന ഭാവന ധ്യാനമായിട്ട് തന്നെ എടുക്കുന്നു. ഹവാത്യവധാരണാർത്ഥോ ഭവത്യേവേദി അസ്മേയം വിധ ഏം വിധർത്ഥം ഭവതി. ഇങ്ങനെ ഉപാസിക്കുന്നവൻ ഇന്ന ഫലമുണ്ടാകും. ഇത്രയും ഉപാസനയെക്കുറിച്ച് ഉപാസനയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ അദ്വൈതത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഷ്യമോ പ്രാമാണികമായ ആചാര്യന്മാരെഴുതിയ ഗ്രന്ഥങ്ങളോ അല്ല. അപ്പോൾ അവിടെ നിന്നും ഈ തത്വജ്ഞാനവും ഉപാസനയും ഭാഷ്യകാരും ഇത്രയും വ്യക്തമായി വേർതിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേർതിരിക്കാതെ എഴുതുന്നു. അതുകൊണ്ട് വായിക്കുന്നവർക്കൊക്കെ ആശയക്കുഴപ്പം വരും. എന്തായി പറയുന്നു, എന്താ ഇതിൻ്റെ വിശേഷതകൾ. പലപ്പോഴും ഉപാസനയെ തത്വജ്ഞാനമായിട്ട് തെറ്റിദ്ധരിക്കും. തത്വജ്ഞാനത്തിൻ്റെ ഉപായമാണ് ഉപാസന എന്ന് ധരിക്കും. അല്ല, ഉപാസനയ്ക്ക് ഫലം നിർദ്ദേശിക്കുന്നുണ്ട്, ഇന്നതാണ്. ആ ഫലത്തെ ഭാഷകാരെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം തത്വജ്ഞാനമാണെന്ന് പറയുന്നില്ല. ഈ ഭാഗവതൻ വ്യാഖ്യാനിച്ചു പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് തത്വജ്ഞാനവും വരുന്നുണ്ട്. ഉപാസനയ്ക്കിടയ്ക്ക് ഉപാസന മനസ്സിൻ്റെ ഏകാഗ്രത ഉണ്ടാക്കും, മനഃശുദ്ധിക്ക് സഹായിക്കും. ആ തരത്തിൽ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനും അത് സഹായിക്കും. അതുകൊണ്ടാണ് അത് പ്രയോജനം ഉള്ളതാണെന്ന് പറയുന്നത്. പക്ഷെ രണ്ടിനും രണ്ടായി തന്നെ ഗ്രഹിക്കും. ആപോവാർക്കഹ, അടുത്ത് പറയുന്നു, ആപോവാർക്കഹ കപ്പന അസവർക്ക ഇതിച്ചതേ. എന്താണ് ഈ അർക്കൻ? ആപോവയ്യ അർച്ചന അംഗഭൂതാത്ത അർക്കോ അഗ്നി അർക്കസ്യ ഹേതുത്വ അപ്സുജ അഗ്നിപ്രതിഷ്ഠിത അഗ്നി. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. ആദ്യം ആകാശം, വായു, ജലം, അഗ്നി. അഗ്നി, ജലം, ഭൂമി, അങ്ങനെ തിരിച്ച് അപ്സുജ അഗ്നിപ്രതിഷ്ഠിത എന്ന് പറയും. പരസ്പര ബന്ധമുണ്ട്. ഇവിടെ പറയുന്നു ആദ്യം ജലമായിരുന്നു, ജലത്തിൽ നിന്ന് പിന്നെ പൃഥ്വിയുണ്ടായി. അഗ്നി, അത് വേറെ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അഗ്നി, അഗ്നിയുടെ താപത്തിൽ നിന്ന് ജലമുണ്ടാകുമെന്ന് കാണുന്നുണ്ട് എവിടെയെങ്കിലും. അഗ്നി മുമ്പ് ഒരിടത്തത് ചർച്ച ചെയ്യും. ദഹിക്കുമ്പോൾ അവിടെ ജലം കാണുന്നു. അഗ്നി ജലത്തെ നശിപ്പിക്കുന്നതാണ്. അഗ്നിയുണ്ടല്ലേ, ജലം ആവിയായി പോകുന്നു. എന്നാലും അതിനെ ജലത്തിന് ഹേതുവായും പറയുന്നു. അർച്ചനയുടെ അംഗമാണ് ജലമെന്ന് പറയുന്നു. ആ ജലം തന്നെ അർക്കനെന്ന് പറയുന്നു. അഗ്നിക്ക് ഹേതുവാണ് അർക്കനെന്ന് പറയുന്നു. അപ്സുച്ച അഗ്നിപ്രതിഷ്ഠിത, വേറെ ശ്രുതി വാക്യമുണ്ട്. ജലം അഗ്നിയിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറയുന്നു. ജൈവരാട് രൂപത്തിൽ കാണുന്നു ഈ അഗ്നി. അഗ്നിയിൽ പ്രതിഷ്ഠിതമാണ്. എന്നെ പിന്നെ സാക്ഷാദേവാർക്കഹ താഹ താസ അപ്രകണ അഗ്നിസുപ്രകണ ഭക്ഷ്യതിരായം അഗ്നിരർക്ക. ഇതെല്ലാം പറയുന്ന ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെയൊന്നും ഭൗതിക സത്യത്തെ അന്വേഷിക്കാൻ പോകരുത്, ഭൗതിക യാഥാർത്ഥ്യത്തെ അന്വേഷിക്കാൻ പോകരുത്. അങ്ങനെയെല്ലാം ഭാവന ചെയ്തു കൊടുക്കുക. അതെങ്ങനെ ശരിയാവും? അഗ്നിയിൽ നിന്ന് അർക്കനുണ്ടാവുകയോ, അർക്കനിൽ നിന്ന് അഗ്നി ഉണ്ടാവുകയോ, ഭൗതികമായത് എങ്ങനെ സമർത്ഥിക്കും? അത്തരത്തിന് വേണ്ടിയല്ല പറയുന്നത്. കേവല ഭാവനയ്ക്ക് വേണ്ടി പറയുന്നു. തിരിച്ചും മറിച്ചുമൊക്കെ പറയൂല്ല. തത്ര യഥാപാം ശരൈവ ശരു ദജ്ഞൈവ മണ്ഡഭൂതാഹ ആസീ തത് സമഹന്യത സംഘാതമബദ്ധത തേജസ ബഹ്യന്ത പശ്യമാനം ലിംഗവിദ്യേന വായു അപാംശര സമാഹന്യത വരുന്ന ജലം. സൃഷ്ടിയിൽ ജലമെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് ഭൗതികമായി പറയുന്ന പോലെ പറയുകയാണ്. ജലത്തിൽ ദധിയുടെ മണ്ഡം പോലെ, എന്നുവെച്ചാൽ തൈര് കടയുമ്പോൾ അതിൻ്റെ മുകളിൽ ഊറിക്കൂടുന്ന വെണ്ണ പോലെ ജലത്തിൽ ഖനീഭൂതമായ ഒന്നുണ്ടായി. അതാണ് പൃഥിവി എന്ന്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? തേജസ ബാഹ്യന്ത പച്ചമാണ്. ഇതിൽ തേജസ് ഉണ്ടായിരുന്നു. തേജസ് കൊണ്ട് ജലം പതിക്കപ്പെട്ട് തിളച്ചു. ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും ഇതാദ്യം ഒരു ദ്രാവകമായിരുന്നു. പിന്നെ അത് വച്ചുകൂടുകൊണ്ട് അത് ഖനീഭൂതമായി പാർത്ഥിവമായ ഭാഗമുണ്ടായി ഭൂമി. സൃഷ്ടിയെക്കുറിച്ച് ഭൗതികമായി പറയാം, അതുപോലെ പറയുകയാണ് ഇവിടെയും. സ പൃഥിവി അഭവം, അങ്ങനെ പൃഥിവി ഉണ്ടായി. പക്ഷെ അത് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചു വന്നതാണ്, പിന്നെ അത് അങ്ങനെ ദ്രവീഭൂതമായിരുന്നു, പിന്നെ അത് ഘനീഭൂതമായി, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ ഇതിനുശേഷമാണ് ഇനി സൂര്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഭൂമിയുടെ സ്ഥിതിയെ കുറിച്ച് അങ്ങനെ പറയുന്നു. ഏയം പൃഥ്വീസ ഭൂതാഭ്യോ അധ്യോ അണ്ടം അഭിനിവൃത്തം. അപ്പോ ആ ജലത്തിൽ നിന്ന് അണ്ടമുണ്ടായി, ഈ വിരാട് ശരീരമുണ്ടായി എന്നാ പറയുന്നത്. ഈ വിരാട് രൂപങ്ങളെല്ലാം ഉണ്ടായി, അതും ശരിയാണല്ലോ. അഗ്നി, ജലം, അത് മുഖ്യമായ ജലം, ജലത്തിൽ നിന്നാണ് ഈ വിരാട് രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹിരണ്യഗർഭൻ പ്രജാപതി, ഹിരണ്യഗർഭൻ ആ അണ്ടരൂപത്തിലിരിക്കുന്നു, സൃഷ്ടി ബീജമായിട്ടിരിക്കുന്നു. പ്രജാപതി സൃഷ്ടി നടത്തുന്നു, വിരാട് ഈ സൃഷ്ടി രൂപത്തിലിരിക്കുന്നു. ആ മൂന്നിനെയും കൂടെ ഇവിടെ

അതിൻ്റെ ആകാരം കൊണ്ടോ രൂപം കൊണ്ടോ തത്വം കൊണ്ടോ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ചില സമാനതകളുണ്ട്. ഹിരണ്യഗർഭനായും പ്രജാപതിയായും വിരാട്ടായും എല്ലാം ആ സമാനതകളെ എടുത്തുകൊണ്ട് ഭാവന ചെയ്യും. ഉപാസനയുടെ രീതി ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി പറയുന്നു, തസ്യാം പൃഥിവ്യാം ഉത്പാദിതായാം സമൃദ്ധി പ്രജാപതിർ അശ്രാമ്യത് ശ്രമയുക്ത ബഭൂവ സൃഷ്ടി. പൃഥിവി സൃഷ്ടിച്ചു, ശ്രാന്തനായി സർവൂഹി ലോക കാര്യം കൊടുത്തു. അശ്രാമ്യത പിന്നെ വന്ന് വിശ്രമിക്കുന്നു ലോകത്തിലും അങ്ങനെയാണ് കാണുന്നത്. പ്രജാപതിശ്ച തത് മഹത് കാര്യം യത് പൃഥ്വി സർഗ. പ്രജാപതി എന്ത് ചെയ്തു? പൃഥ്വിയെ സൃഷ്ടിച്ചു, എന്നിട്ട് വിശ്രമിച്ചു. കിം തസ്യ ശ്രാന്തസ്യ തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തതാഗ്നിഹി തപ്തസ്യ ഖിന്നസ്യ തേജോരസ തേജ ഏവരസ തേജോരസ രസസാരോ നിവർത്തത. നമ്മൾ ജോലി ചെയ്ത് ശരീരം വിയർക്കുമ്പോൾ വിയർപ്പ് വരുന്നു, ക്ഷീണിക്കുന്നവന് വിയർപ്പ് വരുന്നു, അതുപോലെ തേജോരസമുണ്ടായി. നിഷ്കോ അഗ്നിഹി സ്വണ്ടസ്യന്തർ വിരാട് പ്രജാപതി പ്രഥജ മഹാകാര്യകാരണ സംഘാതവാൻ ജാത സവൈ ശരീരി പ്രഥമ ഇതി സ്മരണ. ഇവിടെ പറയുന്നു വിരാജോ ധ്യാനാർത്ഥം, ആ വിരാട് രൂപത്തെ ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. വിരാട് ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. അഗ്നി സോ അണ്ടസ്യന്ത വിരാട് പ്രജാപതി, അഗ്നി എന്ന് പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അഗ്നി പ്രജാപതി ശരീരത്തിൽ നിന്ന് നിർഗമിച്ചു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ സർവാത്മക ഭാവത്തെ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നു. പ്രജാപതി അതിനെ ഇനി അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. അങ്ങനെ അഗ്നി ഉണ്ടായി. അടുത്ത് പറയുന്നു ആദിത്യൻ വായു ഇങ്ങനെ നാനാരൂപത്തിലതായി തീർന്നു എന്ന് പറയുന്നു. ആ രൂപത്തിൽ അതിനെ ഭാവന ചെയ്യാൻ വേണ്ടി പറയും. അഗ്നിയായി ആദിത്യനായി വായുവായി നാനാഭാവത്തിൽ കാണുന്നതല്ല ആ പ്രജാപതി തന്നെ. ഹിരണ്യഗർഭനായിരുന്നവൻ തന്നെ പ്രജാപതിയായിരുന്നവൻ തന്നെ വിരാടായി മാറുന്നു ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നു. പറയുന്നു അപോവ അർക്കഹ തദ്യത് അപാംസര ആസീ തത് സമഹന്യത സപൃഥിവി അഭവൻ തസ്യാം അശ്രാമ്യത് തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തതാഗ്നിഹി സത്രേധാത്മാനം വ്യാകുരത ആദിത്യം തൃതീയം വായും തൃതീയം സ ഏഷ പ്രാണസ്ത്രേതാവിഹിത തസ്യ പ്രാചീ ദിക് ദിക്ശിരോ അസൗച അസൗച ഇർമ്മോ അഥാസ്യ പ്രതീജീ ദിക് പുശ്ചം അസൗച അസൗച സത്യോ ദക്ഷിണാച ഉദീജിച്ച പാർശ്വേ ദ്യോ പൃഷ്ഠം അന്തരിക്ഷം ഉദരം യം ഉരഹ സ ഏഷു അപ്സു പ്രതിഷ്ഠിതോ എത്ര കൗ ചേതി തദൈവ പ്രതിഷ്ഠതി ദേവം വിദ്വാൻ. വിദ്വാൻ ഉപാസിക്കുന്നവൻ തത്വജ്ഞനെന്ന്. ഇങ്ങനെ ഈ സർവാത്മഭാവത്തെ ഉപാസിക്കുന്നവൻ അങ്ങനെയാണ്. സച്ച ജാത പ്രജാപതി ത്രേധ തൃപ്രകാരം ആത്മാനം സ്വയമേവ കാര്യകാരണ സംഘാതം വ്യാകുലത വ്യഭജത്. ആ പ്രജാപതി തന്നെ എന്നുവെച്ചാൽ ഇവിടെ പ്രജാപതി പറയുന്നത് ആ വിരാട് രൂപത്തിൽ മാറിയ ഹിരണ്യഗർഭൻ ആദ്യം ബീജരൂപത്തിൽ പിന്നെ വിരാട് രൂപത്തിലേക്ക് മാറിയപ്പോൾ അയാൾക്ക് പ്രജാപതി എന്ന് ഒന്ന് തന്നെ മൂന്ന് പേരിൽ പറയും. എന്താ ഹിരണ്യഗർഭൻ, എന്താ പ്രജാപതി, എന്താ വിരാട്, ഇതൊക്കെ വേറെ വേറെയാണോ, എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ പറയുന്ന ഇതെല്ലാം ഒന്ന് തന്നെ. ബീജരൂപത്തിലിരിക്കുമ്പോൾ അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയും. സൃഷ്ടി തുടങ്ങുമ്പോൾ അതിനെ പ്രജാപതി എന്ന് പറയും. അത് നാനാരൂപത്തിൽ സൃഷ്ടി രൂപത്തിലിരിക്കുമ്പോൾ അതിനെ വിരാട് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ ഒന്നിനെ തന്നെ. അത് പറയുന്നത് വിരാജോധ്യാനാർത്ഥം. ഹിരണ്യഗർഭൻ സൂക്ഷ്മമല്ലേ, ധ്യാനിക്കാൻ എളുപ്പമല്ല. പ്രജാപതിയും സൃഷ്ടിക്കും മുമ്പുള്ളതാണ്, ധ്യാനിക്കാൻ എളുപ്പമാണ്. പക്ഷെ വിരാട് മുമ്പിലുണ്ട്, നാനാ പ്രപഞ്ച രൂപത്തിലുണ്ട്, അതിനെ ധ്യാനിക്കാൻ സൗകര്യമാണ്. അതാണ് വിരാജോധ്യാനാർത്ഥം, ഉപാസിക്കാൻ സൗകര്യമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ വൈദികമായ ഈ വിരാട്. ഇതിനൊക്കെയാണ് ഗീതയിലും മറ്റും

0: വിഭൂതി വിസ്തരയോഗം എന്നും മറ്റും പറയുന്നു. വിശ്വരൂപദർശന യോഗത്തിലും ഇതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. സ്വയം ശ്രീകൃഷ്ണൻ തന്നെ ആ വിരാട് രൂപത്തെ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിലും അതിലും എന്താണ്, അവിടെ തന്നിൽ പലത് തൻ തന്നെ പലതായിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഈ വൈദികമായ അറിവിൻ്റെ സ്വാധീനമാണ് അവിടെ വരുന്നത്. ദൈവം പ്രപഞ്ചത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. മാറിയിരുന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വൈദിക കാഴ്ചപ്പാടല്ല. ഈശ്വരൻ പ്രപഞ്ചാത്മകനായിരിക്കുന്നു എന്ന് പറയും. എവിടെയെല്ലാം അങ്ങനെ പറയുന്നു ഈശ്വരൻ പ്രപഞ്ചാത്മകനായിരിക്കുന്നു, അവിടെയെല്ലാം മനസ്സിലാക്കണം. അതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. തത്വജ്ഞാനത്തിലാണെങ്കിലോ അവിടെ ഈശ്വരൻ പ്രപഞ്ചൻ എന്ന് രണ്ടായി തിരിക്കാൻ ഒക്കത്തില്ല. ഉപാസനയിൽ അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ നാനാഭാവങ്ങളിൽ ഈശ്വരത്വത്തെ ആരോപിക്കുകയാണ്. തത്വജ്ഞാനത്തിൽ പ്രപഞ്ചം അതിൻ്റെ നാനാഭാഗം അതിൽ ഈശ്വരാരോപണം അതൊന്നുമല്ല. അവിടെ അനന്യബോധം, ആ തത്വത്തിൽ നിന്ന് അന്യമായി ഇതില്ല, പ്രപഞ്ചമില്ല. അവിടെ സർവാത്മകം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലവിടെ ഭേദദൃഷ്ടിയെ ആശ്രയിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഉപാസനയിൽ ഭേദത്തെ ആശ്രയിക്കുന്നു, നാനാരൂപങ്ങളിൽ ഏകരൂപത്തെ ആരോപിക്കുന്നു. അതാണ് വൈദികമായ ജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസം, ഉപാസനയും തത്വജ്ഞാനവും വ്യത്യാസം. അതായത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഉപാസനയാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ഈശ്വരനെ ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഭേദബുദ്ധിയുള്ളവനെ അത് പറ്റും. മറിച്ച് തത്വത്തിൽ നിന്ന് അന്യമായി പ്രപഞ്ചം ഇല്ല എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാന ഉപദേശമാണ്. അത് തന്നെയാണ്, അവിടെ നിങ്ങൾക്ക് ഇനി ഭാവനയേണ്ട ആവശ്യമൊന്നുമില്ല. തത്വം തന്നെയാണ് നാം രൂപാത്മകമായി പ്രകാശിക്കുന്നത്. അങ്ങനെ പ്രകാശിക്കുന്നുണ്ട്, തത്വത്തിൽ ഭേദം വരുന്നുണ്ട്. ഇത് ഈശ്വരൻ, ഇത് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ്റെ ഭാവന ചെയ്യുക, ആ ഭേദം വരുന്നുണ്ട്. ഇവിടെ നിർദ്ദേശിക്കുന്നത് ആ വിരാട് ഭാവനയാണ് നിർദ്ദേശിക്കുന്നത്. ഇവിടെ ഭേദബുദ്ധി ഉള്ളവനോടാണ്, ഭേദബുദ്ധി ഇല്ലാത്തവൻ കർമ്മം ചെയ്യും. ഭേദബുദ്ധിയുള്ളവൻ കർമ്മം ചെയ്യും, സ്വാഭാവികമായിട്ട് കർമ്മത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഉപാസനയ്ക്കും ഭേദബുദ്ധിയാണ് അധിഷ്ഠം. അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നേ ഉള്ളൂ. പറയുന്നതാണ് വ്യക്തതയുണ്ടെന്ന് വിചാരിച്ച് കേൾക്കുന്നതാണ് അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. വിരാട് ഉപാസനയെക്കുറിച്ച് പറയുന്നു, വിരാജോ ധ്യാനാർത്ഥം, ധ്യാനത്തിന് വേണ്ടി ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ തത്വജ്ഞാനവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം. തത്വോപാസന അങ്ങനെയും പറയും. സജാജാത പ്രജാപതി ത്രയധാത്തിൽ പ്രകാരം ആത്മാനുസ്വയമേവ കാര്യകാനുസംഗാതം വികുരുത വിഭജത്, അങ്ങനെ പലതാക്കി. അപ്പോൾ ഉപാസനയ്ക്ക് ഒരു അവലംബം വേണം. ഒരാൾ ചോദിക്കും, എന്തിന് ഈ വിരാട് ഈ പ്രപഞ്ചത്തെ വിരാട്ടായിട്ട് ഉപാസിക്കും, അങ്ങനെ ചെയ്യുന്ന എന്തിന്? അപ്പോൾ അതിനാണ് ശ്രുതി തന്നെ പറയുന്നു, ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ച കാരണമായിരുന്ന എന്തോ അത് മൃത്യുനൈമേ ഇതം ആവൃതം ആസീത്, മൃത്യുരൂപത്തിൽ ഹിരണ്യഗർഭരൂപത്തിലിരുന്നു, ഈ കോലാഹലങ്ങളൊന്നുമില്ലാതെ അത് പിന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. അത് തന്നെ പിന്നീട് നാനാരൂപമായി മാറി. അപ്പോൾ ഈ പറയുന്നത് ഒരു പ്രാമാണികമായ അറിവാണ്, ഭ്രാന്തമായ അറിവല്ല, വേദം കൊടുക്കുന്ന അറിവാണ്. അപ്പോൾ ആ അറിവിൽ നിന്നുകൊണ്ട് ഉപാസിക്കും, ഭ്രാന്തമായ ഉപാസനയല്ല. സാളഗ്രാമത്തെ വിഷ്ണുവായി ഉപാസിക്കുന്നവനല്ല, സാളഗ്രാമത്തെ കാണുന്നവനറിയാം ഇത് വിഷ്ണുവല്ല, പക്ഷെ ഇത് വിഷ്ണുവിനെ ഉപാസിക്കാനുള്ള ഒന്നാണ്. ഉപാസനയുടെ പല ഭേദങ്ങളെ കുറിച്ച് പറയും. ഇവിടെ ഉപാസിക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണോ, ഇത് ആ ഹിരണ്യഗർഭൻ തന്നെയാണ്. പക്ഷെ എന്നാൽ നീ അതിനെ അങ്ങനെ ഭാവന ചെയ്യണം. തത്വബോധം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഹിരണ്യഗർഭൻ തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉപാസന എളുപ്പമാണ്, ഭാവന എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ക്രമത്തിൽ അത് പറഞ്ഞു വരുന്നത്. ആദിത്യം തൃതീയം അഗ്നി വായു അപേക്ഷ അത്രയാണാം പൂർണ്ണം അപുരുത. അഗ്നി വായു ഇതിനെ അപേക്ഷിച്ച് പിന്നെ ആദിത്യനെ സൃഷ്ടിച്ചു വീണ്ടും അല്ലെ. ഇവിടെ പറയുന്നത് എന്താണോ, ആദ്യം ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു പിന്നെ ആദിത്യൻ്റെ സൃഷ്ടി. നമ്മുടെ സയൻസിൽ പറയുന്നത് എന്താണ്? ആദ്യം ആദിത്യം ഉണ്ടായി, പിന്നെ ഭൂമി ഉണ്ടായി. അപ്പോൾ ഇത് സൃഷ്ടിക്രമത്തെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ ഇതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. ഇതാണ് നമ്മുടെ പൂർവികന്മാരുടെ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതല്ല ഇവിടെ പറയുന്നത്. ഏതാണോ ഈ ഭൂമിയായി മാറിയത്, ആ ഭൂമിയായി മാറുന്നതിന് എന്ത് പരിണാമവും സംഭവിക്കാം. അത് ജലമായോ അഗ്നിയായി തപിച്ചോ പിന്നെ അത് ഖരമായോ എന്തുമാകും. അത് തന്നെയാണ് ആദിത്യനായി മാറിയത്. അതേ ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ആദിത്യനിൽ നിന്ന് ഭൂമി ഉണ്ടായിരുന്നു, ഭൂമിയിൽ നിന്ന് ആദിത്യനുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ ഭൂമി എന്തിനാ പറഞ്ഞു? ആദ്യം ഭൗമം, ഈ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം ഭൗമമാണ്, നമുക്കടുത്തിരിക്കുന്ന ഭൂമിയാണ്. ആദിത്യനെ കാണുമ്പോൾ മേലോട്ട് പോകാണ്. അപ്പോൾ അത് കൂടുതൽ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നു, അനായാസമായി അത് സിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞു അത് അതിനെ കാണുക. ഉപാസിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ പറ്റും, നിന്റെ കണ്ണുമ്പി കാണുന്നത് എന്തോ അതിനെ ഉപാസിക്കുക, പിന്നെ അകലെയുള്ളതിനെ ഉപാസിക്കുക, പിന്നെ കണ്ടുകൊണ്ട് കാണാൻ വയ്യാത്ത ഇനി വായു ഉണ്ടെങ്കിൽ അതിനെ ഉപാസിക്കുക, ആകാശത്ത് ഉപാസിക്കുക. അപ്പോൾ ഉപാസനയുടെ പ്രതീകം ഏതെങ്കിലും തരത്തിൽ അത് അനായാസ സിദ്ധമായിരിക്കും. ഇവിടെ പ്രതീകമായിട്ടാണ് ആ ഭൂമിയും ആദിത്യനും എല്ലാം ഓങ്കാരത്തെ ബ്രഹ്മപ്രതീകമായി ഉപാസിക്കുന്നതുകൊണ്ട് ഓം എന്ന് പറയുന്ന ശബ്ദം പ്രത്യക്ഷ സിദ്ധമാണ്, ശബ്ദാത്മകമായി അത് മുഴങ്ങുന്നു. ആ പ്രതീകം അനായാസസിദ്ധമായതുകൊണ്ട് അതിനെ പറയുന്നു അതിന് ഉപാസിക്കുക. അതുപോലെ ഇവിടെ സിദ്ധമായിരിക്കുന്നല്ലാതെ ഏതെങ്കിലും പ്രമാണത്തിലൂടെ സിദ്ധമായിരിക്കുന്നതാണ് ആദിത്യം, വായു, അഗ്നി, അഗ്നിയാദിത്യ അപേക്ഷയ വായും തൃതീയം, തഥാ വായു ആദിത്യ അപേക്ഷയ അഗ്നിയും തൃതീയം. ഇതിനെല്ലാത്തിനും ഏതിനും മൂന്നെന്ന് പറയാം, മൂന്നാമത്തതെന്ന് പറയാം. തൃതീയം പൂർണ്ണാർത്ഥത്തിലുള്ള പ്രത്യയമാണ്, അതിനനുസരിച്ച് ഭാഷ്യകാരം വ്യാഖ്യാനിക്കുകയാണ്. അഗ്നിയാദിത്യ അപേക്ഷയ വായു മൂന്നായി, വായു ആദിത്യനെ അപേക്ഷിച്ച് അഗ്നി മൂന്നായി, മൂന്നെണ്ണം ഉള്ളെങ്കിൽ രണ്ടിനപേക്ഷിച്ച് ഒന്നും മൂന്നാമത്തെ ആയിത്തീരും. അങ്ങനെ ഉപാസനയെ സംബന്ധിച്ച് ഇതിനെല്ലാം തുല്യസ്ഥാനമാണ്, അഗ്നിക്കും ആദിത്യനും വായുവിനും പൃഥിവിക്കും എല്ലാം. സയേഷപ്രാണ സർവഭൂതാനാമാത്മാ അപി അഗ്നിവായു ആദിത്യരൂപേണ വിശേഷത സേനയുക മൃത്യാത്മന ത്രേധാവിഹിത വിഭക്ത. പറയുന്നു ആ പ്രാണൻ ഏതൊരുവനാണോ ഹിരണ്യഗർഭനായിരുന്ന സൂക്ഷ്മമായി പ്രജാപതിയായത് പിന്നെ വിരാടായി മാറിയത് അവൻ തന്നെ പ്രാണൻ. സർവഭൂതാനാം ആത്മാ അവനിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ സർവ്വം അവൻ തന്നെ, സർവത്തിൻ്റെയും അവൻ ആത്മാ ആണെങ്കിലും അപ്പം ഈ അഗ്നി വായു ആദിത്യ രൂപയുടെ വിശേഷത്തെ അഗ്നിയായി വായുവായി ആദിത്യനായി സിനൈവ മൃത്യാത്മന ത്രേതാവിത മൂന്നായി മാറി വിഭക്തോ ന വിരാട് രൂപ ഉപമർദ്ദനേന പറയും. അവിടെ തൻ്റെ ആ വിരാട് രൂപത്തെ ഇല്ലാതാക്കിയൊന്നുമില്ല. ഒന്നും മൂന്നായി മാറുമ്പോൾ താൻ ഇല്ലാതെയാകുമല്ലോ, ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഒന്നിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കി നോക്കി, ആ ഒന്നില്ലാതായില്ലേ, വീണ്ടും മൂന്നായി. ഇവിടെ എങ്ങനെയാണ്? എന്തുകൊണ്ട്? ഹിരണ്യഗർഭൻ തന്നെയാണ്, ആ പ്രജാപതി തന്നെയാണ് വിരാട് രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആ വിരാട് രൂപത്തെ നശിപ്പിക്കാതെ തന്നെ, സ്വയം നശിക്കാതെ തന്നെ അത് ഒന്നു തന്നെ പലതായി മാറി ആ പലതിനും ഒന്നിനെ ധ്യാനിക്കുക. തസ്യ പ്രഥമജസ്യ അഗ്നി അശ്വമേധോ വിയോഗികസ്യ അർക്കസ്യ വിരാജ ചിത്യാത്മകസ്യ അശ്വശിവ ദർശനം ഉച്ചതി പറയും. ഇവിടെ ചിത്യാത്മകമായ ചിത്തി ഉപാസന, ആ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇപ്പം അശ്വൻ എന്ന് പറയുന്നത് ഉപാസകനെ സംബന്ധിച്ച് യാഗത്തിൽ ഹോമിക്കാനുള്ളതാണ്, തൻ്റെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അശ്വസ്യ യുവദർശനം, അശ്വദർശനം എന്ന് വെച്ചാൽ അശ്വ ഉപാസന, ദർശനം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനമെന്നുള്ള അർത്ഥത്തിലല്ല, അശ്വദർശനത്തെ പറയുന്നു. സർവഹി പൂർവോക്ത ഉത്പത്തിരസ്യ സ്തുത്യർത്ഥ ഇത്യാഭോചാമ. മുമ്പ് പറഞ്ഞ ഉത്പത്തികളെല്ലാം പറഞ്ഞല്ലോ, അഗ്നി വായു ആദിത്യം തുടങ്ങിയവയുടെ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഒരു വാസ്തവ സൃഷ്ടി ഉദ്ദേശിച്ചു കൊണ്ടല്ല സ്തുത്യർത്ഥം. ഇവിടെയും ഭാഷ്യകാരം പറയുന്ന ശ്രദ്ധിക്കുക, ഇവിടെ പലതരത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഗ്നി അത് ദ്രവീഭൂതമായി അതിൽ നിന്ന് പൃഥ്വി ഉണ്ടായി ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതൊന്നും വച്ചിട്ട് നിങ്ങളിതിനെ ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്ന് ധരിക്കരുത്. ഭൗതികമായ സൃഷ്ടിയുടെ ഭൗതികമായ ശാസ്ത്രത്തെ പറയുകയല്ല. ഇത് എല്ലാം കേവലം ആധ്യാത്മികമായ താല്പര്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇതിനെ സ്തുത്യർത്ഥമായിട്ടെടുത്താൽ മതി. വിരാടിനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് പറഞ്ഞ ഏകനായിരുന്ന വിരാട് ഈ നാനാരൂപത്തിലായല്ലോ അത്ഭുതമാണ്. ഏകത്വത്തിൽ വന്ന ഈ നാനാത്വം അത് ആ ഏകത്വത്തെ നഷ്ടപ്പെടുത്താതെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ വിരാടിനെ സ്തുതിക്കാൻ ഒരുപാടുണ്ട്. സ്തുത്യർത്ഥം എവിടെ എവിടെയൊക്കെ സ്തുത്യർത്ഥം എന്ന് പറയുന്നു അതിൽ അർത്ഥവാദമാണ്. എവിടെയൊക്കെ അർത്ഥവാദം എന്ന് പറയുന്നതോ അത് വസ്തുനിഷ്ഠമായ കാര്യമല്ല. ഇഥമസു ശുദ്ധജന്മ, അശുദ്ധജന്മാവാണ്, അതാണ് അസ്തുതി. ഇത് അശുദ്ധജന്മ എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിച്ചത് ശുദ്ധജന്മാണ്. നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് ജനിച്ചവരല്ല, ജനിച്ചു പോയി. അതെന്താ അങ്ങനെ ജനിച്ചു പോയത്? നേരത്തെ പറഞ്ഞു പ്രാണികർമ്മ വശാ, സ്വകർമ്മം കൊണ്ട് ജനിക്കാൻ നിർബന്ധിതനായി തീർന്നു, ജനിച്ചേ പറ്റൂ. സ്വന്തം ഇച്ഛാശക്തിക്കോ സ്വന്തം സങ്കല്പങ്ങൾക്കോ ഒന്നും അവിടെ സ്വാതന്ത്ര്യമില്ല. അതെല്ലാം കൂടി ആണ് ഈ കർമ്മം ഉണ്ടായത്. പക്ഷെ അവിടെ ഒന്നും ഒരിടത്ത് സ്വാതന്ത്ര്യമില്ല, വിവശനായി ജനിച്ചു പോകുന്നു. ശുദ്ധജന്മാവല്ല. ഇവിടെ ഹിരണ്യഗർഭൻ അങ്ങനെയല്ല, ശുദ്ധജന്മാണ്. എന്തുകൊണ്ട്? സ്വയം തന്നെ താൻ പ്രജാപതിയായി, സ്വയം തന്നെ താൻ വിരാടായി. ഇവിടെ ആർക്കും അധീനനൊന്നുമല്ല, തൻ്റെ കാര്യത്തിൽ താൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതാണ് അതിൻ്റെ ശുദ്ധജന്മം. പറഞ്ഞു താൻ ഹിരണ്യഗർഭരൂപത്തിലിരുന്നു, പിന്നീട് പ്രജാപതി രൂപത്തിലായി. ഇവിടെ എവിടെയാണ് മറ്റൊന്നിൻ്റെ സ്വാധീനം? ബഹുസ്യാം പ്രജായ, താൻ പലതായി തീരട്ടെ, സ്വയം ആഗ്രഹിച്ച് സ്വയം പലതായി തീർന്നതാണ്. അവന് ശുദ്ധജന്മ എന്ന് പറയുന്നു. മായ അധീനനായില്ല, മായയെ സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ട് ജനിച്ചു. അതുകൊണ്ട് ഈ നാനാസൃഷ്ടി നമുക്ക് അനുഭവപ്പെടുന്നു. ആ വിരാട് പുരുഷൻ, ആ വിരാട് പുരുഷനെ ഈ മുമ്പിൽ നിൽക്കുന്ന അശ്വത്തി കാണണം. അങ്ങനെ കാണുന്നതാണ് ഉപാസം. അപ്പോൾ ആ വിരാട് പുരുഷന്റെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഈ വിരാട് പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാണ് അശ്വത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയും. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത് ഉപാസനയായി.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.